ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 3, കൊല്ലവർഷം 1201 ഇടവമാസം 10, 2026 May 24 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 മെഗാഹെർട്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്.
1: സത്യമറിയാനുള്ള ത്വര മനുഷ്യ സഹജമാണ്. സത്യമറിഞ്ഞവരെ ജ്ഞാനികളെന്നാണ് വിളിച്ചു പോരാറ്. എന്താണ് ജ്ഞാനികൾക്കറിയാവുന്ന സത്യം? തന്നെത്താൻ അറിഞ്ഞവരാണ് ജ്ഞാനികൾ എന്ന് പറഞ്ഞു പോരാറുണ്ട്. ഞാൻ എന്നെ തന്നെ അറിയുന്നതാണ് ജ്ഞാനം എന്ന് സാരം. അപ്പോൾ ഞാൻ അല്ലാത്തതിനെ അറിയുന്നതൊന്നും ജ്ഞാനത്തിൽ പെടുകയില്ലേ? ഇതിനുത്തരം പറയണമെങ്കിൽ ഞാൻ എന്നെ അറിയുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. സത്യത്തെയാണല്ലോ നമുക്കറിയേണ്ടത്. എന്താണ് സത്യം? ഉണ്ട് എന്നുറപ്പുള്ളതേതോ അതാണ് സത്യം. അങ്ങനെ ഉറപ്പുള്ള എന്തുണ്ട്? കാണുന്നതൊക്കെ സത്യമാണെന്ന് നമുക്ക് തോന്നും. ആകാശത്ത് നോക്കിയാൽ നീലമേലാപ്പ് കാണാം. അങ്ങനെയൊന്ന് അവിടെ ഇല്ലെന്ന് നമുക്കറിയുകയും ചെയ്യാം. ഇല്ലെന്നറിഞ്ഞതുകൊണ്ട് മാത്രം കാണാതിരിക്കുകയുമില്ല. നേരിട്ട് കാണാവുന്നതിൽ ഏതാണ് ഉള്ളത് ഏതാണ് ഇല്ലാത്തത് എന്ന് തീരുമാനിക്കാനാവുന്നില്ല എന്ന് വന്നിരിക്കുന്നു. കണ്ണുകൊണ്ട് കാണുന്നവയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്നവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അങ്ങനെയാണെങ്കിൽ ഉണ്ടെന്ന് തീർച്ചയുള്ള എന്തുണ്ട്? അങ്ങനെ തീർച്ചയുള്ള ഒന്നേ ഉള്ളൂ, അവരവർ ഉണ്ട് എന്നുള്ളത്. അതായത് ഞാൻ ഉള്ളതാണ് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ അറിഞ്ഞാൽ സത്യത്തെ അറിഞ്ഞതായി. അതുകൊണ്ടാണ് സ്വയം അറിഞ്ഞവരെ ജ്ഞാനികളായി കണക്കാക്കുന്നത്. ഞാൻ എന്നെ അറിയുക എന്നതിനെയാണ് ആത്മജ്ഞാനം എന്ന് വിളിക്കുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരാഭരണം ഞാൻ സ്വർണമാണ് എന്നറിയുന്നത് പോലെയുള്ള അറിവാണത്. സ്വർണമെന്ന വസ്തുവാണ് ആഭരണമായി രൂപപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഞാനായി രൂപപ്പെട്ടിരിക്കുന്നതായ ഒരു സത്യമുണ്ട്. വാസ്തവത്തിൽ അതാണ് ഞാൻ. ഞാൻ സ്വർണമാണ് എന്ന് ഒരു മാല അറിയുമ്പോൾ ആ സ്വർണം എന്ന സത്യം തന്നിൽ മാത്രം ഇരിക്കുന്നതായിട്ടല്ല അറിയുന്നത്. ആ സ്വർണം തന്നെയാണ് സകല ആഭരണങ്ങളിലും സത്യമായിരിക്കുന്നത് എന്നും അറിയും. അതായത് സകല ആഭരണങ്ങളിലും സത്യമായിരിക്കുന്ന സ്വർണത്തെയാണ് തന്നിൽ സത്യമായി കാണുന്നത്. അതുപോലെ ഞാൻ ആ സത്യമാണ് എന്നറിഞ്ഞു കഴിഞ്ഞവൻ സകല ഭൂതജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സത്യത്തെയാണ് തന്നിൽ കാണുന്നത്. അതായത് ഞാൻ ആരാണ് എന്നറിയുന്നവൻ സകല ലോകങ്ങളെയും അതിൽ ഭൂതജാലങ്ങളെയും തന്നിൽ കാണും. അതുകൊണ്ടാണ് തന്നെത്താൻ അറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു പോരുന്നത്. ഈ വിശ്വാകാരത്തോടുകൂടി വിരിഞ്ഞു നിൽക്കുന്നതാണ് പരമമായ സത്യം. അതിനെ ഞാൻ അഥവാ അഹം എന്ന വാക്കുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കുന്നു. ആ വലിയ ഞാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമായ കൊച്ചു ജ്ഞാനികളായി രൂപം പകർന്നിരിക്കുന്നതെന്ന് സാരം. എന്നെ അറിഞ്ഞു കഴിഞ്ഞ ഞാൻ സകല ലോകങ്ങളെയും എന്നിൽ കാണുമെന്ന് കണ്ടു കഴിഞ്ഞു. ആ എന്നെ ഞാനിനി എവിടെ കാണും? ഭഗവാനാകുന്ന ഞാനിൽ, പരമസത്യമാകുന്ന ഞാനിൽ കാണും. അതായത് സകല ലോകങ്ങളെയും തന്നിലും തന്നെ ഭഗവാനിലും കാണുന്നവനാണ് ജ്ഞാനി. ഈ തത്വം വെളിവാക്കിക്കൊണ്ട് ഗീത പറയുന്നു, യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോമയി. സകല ഭൂതജാലങ്ങളെയും അവരവരിലും അവസാനം അവരവരെ എന്നിലും ഭഗവാനിലും കാണുന്ന അറിവാണ് എല്ലാ ആശയക്കുഴപ്പങ്ങളെയും ഇല്ലാതാക്കുന്നത്. ഈ യോജിച്ചിരിക്കുന്ന ഭാവം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ജ്ഞാനയോഗി. പരമമായ ആ സത്യമെന്തെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു കാര്യം തീർച്ച, നമ്മളായും നമ്മുടെ ബുദ്ധിയായും ബുദ്ധി നടത്തുന്ന ചിന്തയായും ഒക്കെ രൂപം പകർന്നിരിക്കുന്നത് ആ സത്യമാണ്. അപ്പോൾ ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സത്യത്തെ എങ്ങനെ കണ്ടെത്താനാവും? അത് ചിന്തയ്ക്കതീതമായ ആശ്ചര്യമാണ്. ആ സത്യത്തിന് മാത്രമേ ഉണ്മയുള്ളൂ. എന്നാൽ വാസ്തവത്തിൽ അതാണ് ഞാൻ എന്ന് കണ്ട് അതായി വർത്തിക്കാൻ ആർക്കും സാധിക്കും? ചിന്തിച്ച് കണ്ടെത്താനാവാത്തതാണ് സത്യമെന്നറിയുകയും അതേസമയം ആ സത്യമായി സദാ വർത്തിക്കുകയും ചെയ്യുന്നവരാണ് ജ്ഞാനികൾ എന്ന് സാരം.
0: സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ഈ സുഭാഷിതം വീണ്ടും രാത്രി 11 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് കളക്ടർമാർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് കൽപ്പറ്റയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇന്ന് ലോക സ്കീസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കീസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5-ന് നട തുറക്കും. മറ്റന്നാളാണ് പ്രതിഷ്ഠാദിനം. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കരമുക്ക് പൂവത്തുംചാലിൽ രജൻലാലും മരിച്ചു. രജൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9. പ്രേക്ഷോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പിലേക്ക്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, CJ മണ്ണുമൂട് എഴുതിയ ഞാവൽപ്പഴങ്ങൾ എന്ന കവിത വിഷ്ണു പ്രദീപ് ആലപിക്കുന്നു. തുടർന്ന് ഉദയഗീതം ഉണ്ണിമേനോൻ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം. തുടർന്ന് തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 27-ാം ഭാഗം. തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് മൃദുമധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11:00 വരെ ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ബാലലോകം. തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കായുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര, ഇതിൽ മോഹാലസ്യം, അറിയേണ്ട കാര്യങ്ങൾ. ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. ലംഹെ സ്പോൺസർ പരിപാടി 2:45. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 ഗാനാമൃതം. വൈകുന്നേരം 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കണ്ടതും കേട്ടതും. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ഇതിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ R. വേണുഗോപാൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്.

9:30 സംഗീതസുധയിൽ മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ ഭാരതി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയോ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7°C. കുറഞ്ഞ താപനില 25.3°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C. കുറഞ്ഞ താപനില 26°C. പെയ്ത മഴ 0.5 mm.

0: നമസ്തേ ആനന്ദപുരി. നമസ്തേ.
1: പ്രിയ ശ്രോതാക്കളെ, പ്രക്ഷേപണ വൈവിധ്യത്തിന്റെ പൂവുകൾ കോർത്ത് പ്രഭാതത്തിന്റെ പ്രസാദമായി നിങ്ങൾക്കരികിലെത്തുന്ന നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. പുതിയ വിശേഷങ്ങളും അറിവുകളും നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായി ഈ പ്രഭാത പ്രക്ഷേപണത്തിൽ നിങ്ങൾക്കൊപ്പം രാജേശ്വരി. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഹൃദയപൂർവ്വം. ആദ്യം
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് വിഷ്ണു പ്രദീപ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് വിഷ്ണു പ്രദീപ്.

ഇനി ഉദയഗീതത്തിലേക്ക്. ഇന്ന് ഉദയഗീതത്തിൽ ഉണ്ണിമേനോൻ പാടിയ ദേവീസ്തുതികൾ കേൾക്കാം. കുമാരനല്ലൂർ തൃക്കാർത്തികയ്ക്ക് കുളിച്ചു തൊഴുന്നു പ്രകൃതി എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

0: അർജുനന് പാശുപദാസ്ത്രം. ഉണ്ണുമിനുൻ പാടിയ ദേവീസ്തുതികളാണ് ഉദയഗീതത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് May 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
3: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ പ്രിയ ശ്രോതാക്കളെ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം ഇതാണ്: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVM@gmail.com.

പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷ തിങ്കളാഴ്ച തുടങ്ങും. ഓൺലൈനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. CBSE 12 ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസ് പകർപ്പിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് രാത്രി 11:49 വരെയാണ്. എന്നാൽ പോർട്ടൽ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് സമയം നീട്ടിയേക്കുമെന്ന് CBSE വൃത്തങ്ങൾ അറിയിച്ചു. ഹൈസ്കൂൾ വരെയുള്ള പൊതുവിദ്യാലയങ്ങളിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനും കേറ്റ്

നിർബന്ധമാക്കി. അധ്യാപക യോഗ്യതാ പരീക്ഷ എല്ലാവരും പാസ്സാകണമെന്ന കഴിഞ്ഞ സെപ്റ്റംബറിലെ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് യുവാക്കളെയും വിദ്യാർത്ഥികളെയും രക്ഷിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന്റെ പുതിയ യജ്ഞം ജൂൺ 1 മുതൽ. രാജ്യത്ത് 10 ദിവസത്തിനിടെ 3 തവണയും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. ഇതോടെ 10 ദിവസത്തിനിടെ പെട്രോൾ വില ലിറ്ററിന് 5.44 പൈസയും ഡീസൽ വില 5.34 പൈസയുമാണ് വർദ്ധിച്ചത്. സി എൻ ജിക്കും 3 തവണയായി 4 രൂപ കൂട്ടി. ഇതോടെ സി എൻ ജി വില കിലോഗ്രാമിന് 96.50 രൂപയായി. യു എസിലെ ഗ്രീൻ കാർഡ് അപേക്ഷ നിയമങ്ങളിൽ വലിയ മാറ്റം വരുത്തി യു എസ്. ഇതുപ്രകാരം വിദ്യാർത്ഥി, ടൂറിസ്റ്റ് തുടങ്ങിയ താൽക്കാലിക വീസകളിൽ യു എസിലെത്തുന്നവർ ഗ്രീൻ കാർഡിനു വേണ്ടി അപേക്ഷിക്കാൻ മാതൃരാജ്യത്തേക്ക് മടങ്ങണം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് പഞ്ചാബ് കിങ്സ്.

0: വാർത്താ അവലോകനം.
1: വാർത്താ അവലോകനം തയ്യാറാക്കിയത് ടി ജി ബേബിക്കുട്ടി, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മാതൃഭൂമി തിരുവനന്തപുരം.
2: തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മഴക്കാല മേഘം പോലെ കേരളത്തിന്റെ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ഉയർന്നുനിന്ന ഉദ്വേഗങ്ങൾക്ക് വിരാമമായി. ആശങ്കകളെല്ലാം പെയ്തൊഴിഞ്ഞ് പുതിയ ആകാശം തെളിഞ്ഞു. സർക്കാർ രൂപീകരണം, മന്ത്രിമാരുടെയും നിയമസഭാംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം, സ്പീക്കർ തിരഞ്ഞെടുപ്പ്, ഇങ്ങനെ തലസ്ഥാനം വീണ്ടും തിരക്കിലമർന്ന കാഴ്ചയാണ് പോയ വാരം കണ്ടത്. തിങ്കളാഴ്ചയായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശനൊപ്പം 20 മന്ത്രിമാരും ചുമതലയേറ്റു. കോൺഗ്രസിലെയും മുന്നണിയിലെയും രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ പാലിച്ച് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 20 മന്ത്രിമാർക്കും വകുപ്പ് നിശ്ചയിച്ച് വിജ്ഞാപനവും ഇറങ്ങി. രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായവും ഐടിയും കൈകാര്യം ചെയ്യും. സണ്ണി ജോസഫാണ് പുതിയ വൈദ്യുതി മന്ത്രി. റവന്യൂ എ പി അനിൽകുമാറിനും ആരോഗ്യം കെ മുരളീധരനും നൽകി. എൻ ഷംസുദ്ദീനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല. മന്ത്രിസഭയിലെത്തിയ സി എം പി നേതാവ് സി പി ജോണിന് ഗതാഗതവും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് അനൂപ് ജേക്കബിന് ഭക്ഷ്യവകുപ്പും നൽകി. വകുപ്പ് വിഭജനത്തിന് പിന്നാലെ വ്യാഴാഴ്ച എല്ലാ നിയമസഭാംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും തെരഞ്ഞെടുത്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിനുള്ള പ്രോട്ടം സ്പീക്കറായി ജി സുധാകരനെ നിയോഗിച്ചിരുന്നു. ഇനി 29-ന് വീണ്ടും നിയമസഭ ചേരും. അന്ന് വി ഡി സതീശൻ സർക്കാരിന്റെ നയപ്രഖ്യാപനം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അവതരിപ്പിക്കും. തുടർന്ന് ജൂൺ 1 മുതൽ 3 വരെ സഭ ചേർന്ന് നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. അതിനിടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നിശ്ചയിച്ചിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനെയാണ് ഭരണപക്ഷം ആ സ്ഥാനത്തേക്ക് കണ്ടുവച്ചിട്ടുള്ളത്. പുതിയ സർക്കാർ ചുമതലയേറ്റതിനു പിന്നാലെ കഴിഞ്ഞയാഴ്ച സുപ്രധാനമായ ചില തീരുമാനങ്ങളും മന്ത്രിസഭ ചേർന്ന് കൈക്കൊണ്ടു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു. കെ എസ് ആർ ടി സി ബസിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ജൂൺ 15 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ആശാപ്രവർത്തകരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. സ്കൂൾ പാചകത്തൊഴിലാളി, അംഗൻവാടി വർക്കർ തുടങ്ങിയവരുടെ വേതനത്തിലും 1000 രൂപയുടെ വീതം വർദ്ധനവ് വരുത്തി. ബുധനാഴ്ച വീണ്ടും മന്ത്രിസഭ ചേർന്ന് മുൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന അതിവേഗ റെയിൽപാത പദ്ധതി ഉപേക്ഷിക്കാനും അത് സംബന്ധിച്ച എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാനും തീരുമാനിച്ചു. പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനായി നാട്ടിയ മഞ്ഞക്കല്ലുകളൊക്കെ പിഴുതുമാറ്റപ്പെടുന്നതോടെ ഈ ഭൂമിയുടെ ക്രയവിക്രയം സാധ്യമാകുമെന്നതാണ് ആശ്വാസം. മറ്റ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് വിഷൻ 2031 എന്ന കർമ്മ പരിപാടിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയ ടി വി കെ മന്ത്രിസഭയിലും അഴിച്ചുപണി നടന്നു. കോൺഗ്രസിനും ലീഗിനുമൊക്കെ മന്ത്രിസ്ഥാനം നൽകുന്നുവെന്നാണ് അയൽ സംസ്ഥാനത്തെ വർത്തമാനം. 74 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ കൂട്ടുകക്ഷി മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത്. യുവാക്കളെ ചീഫ് ജസ്റ്റിസ് പാറ്റകളോട് ഉമിച്ചതിൽ പ്രതിഷേധിച്ച് ഉയർന്നുവന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ മുന്നണിയായ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിച്ച സ്വീകാര്യത ഞെട്ടിക്കുന്നതായിരുന്നു. ഓഫ് ദ യൂത്ത്, ബൈ ദ യൂത്ത്, ഫോർ ദ യൂത്ത് എന്നാണ് പാർട്ടിയെക്കുറിച്ച് പറയുന്നത്. അവരുടെ നയമാകട്ടെ സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ലേസി എന്നതും. അതേസമയം തന്റെ നിരീക്ഷണങ്ങൾ ചില മാധ്യമങ്ങൾ തെറ്റായി ഉദ്ധരിച്ചതാണെന്നും ഇന്ത്യയിലെ യുവാക്കളെ ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞതെന്നും ചീഫ് ജസ്റ്റിസിന് പിന്നീട് വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായാലും അത് കേട്ട പാതി കേൾക്കാത്ത പാതി വിവിധ നവമാധ്യമ പ്ലാറ്റ്ഫോമുകളിലെ പാർട്ടി ഫോളോവർമാരുടെ എണ്ണം ദിവസവും ലക്ഷങ്ങൾ കടക്കുകയാണ്. നവമാധ്യമങ്ങൾ വഴിയുള്ള ആഹ്വാനം യുവജന മുന്നേറ്റമാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും. കഴിഞ്ഞ ദിവസം കോക്രോച്ച് പാർട്ടിയുടെ നവമാധ്യമ അക്കൌണ്ടിന് സർക്കാർ പൂട്ടിട്ടെങ്കിലും അവർ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മാത്രം അവരുടെ ഫോളോവേഴ്സ് 1.73 കോടി കടന്നിരുന്നു. പേ വിഷബാധയേറ്റതോ മാറാവ്യാധികളുള്ളതോ അക്രമകാരികളോ ആയ തെരുവുനായ്ക്കൾക്ക് ദയാവധമാകാമെന്ന സുപ്രീംകോടതി വിധി സംസ്ഥാനത്തിനും തെല്ല് ആശ്വാസമാകും. നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയായ നായ്ക്കളെ കൊന്നൊടുക്കാമെന്ന് ആണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും തെരുവുനായകളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നത്. ഈ വർഷം ഇതുവരെ മാത്രം 9 പേർ സംസ്ഥാനത്ത് പേ വിഷബാധയേറ്റ് മരിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഇതുതന്നെയാണ് വിധി ഉടൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന വി ബി ജി റാംജി പദ്ധതിക്ക് ജൂലൈ 1 ന് തുടക്കമിടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതി പദ്ധതി നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തി. പുതിയ പദ്ധതിക്കായി 25 സംസ്ഥാനങ്ങൾ അവരുടെ വിഹിതം നീക്കിവച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് നേരത്തെ നൽകിയിരുന്ന കാർഡിന് പകരം പുതിയ സ്മാർട്ട് കാർഡ് നൽകും. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് വിദ്യാർത്ഥികൾക്ക് ഒട്ടൊന്നുമല്ല വിനയായത്. അന്വേഷണത്തിനൊടുവിൽ കോച്ചിംഗ് സെന്റർ ഉടമയടക്കമുള്ളവർ അറസ്റ്റിലായിട്ടുണ്ടെന്നത് മാത്രമാണ് ആശ്വാസം. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് നടത്തിപ്പ് ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. പരീക്ഷാ സമ്പ്രദായം ആകെ പൊളിച്ചെഴുതണമെന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്ററി സമിതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. 2019 പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ എന്ന ഭീകരൻ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടുവെന്നതും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയായിരുന്നു. പാക് അധീന കാശ്മീരിലായിരുന്നു സംഭവം. 2022 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചുകയറ്റി 40 ജവാന്മാർക്കാണ് വീരമൃത്യു സംഭവിച്ചത്. വിവിധ രാജ്യങ്ങളിൽ എബോള പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി രോഗപകർച്ചയുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് 3 നിരീക്ഷണം സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് സർക്കാർ മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത്. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ഇതിനായി നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന ആശ്വാസ വർത്തമാനവും ആരോഗ്യ മന്ത്രാലയം നൽകുന്നുണ്ട്. എബോളയുടെ പശ്ചാത്തലത്തിൽ ഈ മാസം ഡൽഹിയിൽ നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടി മാറ്റിവച്ചിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും പശ്ചിമേഷ്യയിലെ അസമാധാന അന്തരീക്ഷത്തിന് പരിഹാരമായില്ലെന്നതാണ് ഇന്ത്യയടക്കമുള്ള ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നത്. ഹോർമോസ് കടലെടുക്ക് വഴിയുള്ള സമുദ്രവ്യാപാരം പഴയപടിയിലാവാതെ രാജ്യത്തെ പാചകവാതകം അടക്കമുള്ള ഇന്ധന പരിമിതിക്ക് പരിഹാരമാവില്ല. ഏതായാലും ഊർജ്ജം, വളം, വ്യോമയാനം, ഷിപ്പിംഗ് തുടങ്ങിയ മേഖലകളിൽ ചില നിയന്ത്രണങ്ങൾക്ക് കേന്ദ്രം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. US നിന്ന് ഇന്ത്യയിലേക്കുള്ള LPG ഇറക്കുമതിയിൽ വൻ കുറവുണ്ടായിട്ടുണ്ട്. ഹോർമോസ് കടലെടുക്ക് സുരക്ഷിതമല്ലാതായതോടെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് നമ്മൾ അമേരിക്കയെ കൂടുതൽ ആശ്രയിച്ചത്. യുദ്ധം രൂക്ഷമായിരുന്ന മാർച്ച് മാസം 10,00,000 ടൺ LPG ഇറക്കുമതി ചെയ്തതിൽ 4.5 ലക്ഷം ടൺ ഇറക്കുമതിയും US നിന്നായിരുന്നു. ഏപ്രിൽ ഇത് 3.72 ലക്ഷം ടണ്ണായി കുറഞ്ഞു. മെയ് പകുതിയിൽ ഇത് 1.67 ലക്ഷം ടണ്ണിൽ എത്തിയിട്ടേ ഉള്ളൂ. വിമാനയാത്രക്കൂലി കുത്തനെ കൂട്ടിയതോടെ വിനോദസഞ്ചാര മേഖലയിലും ഇടിവിട്ടുണ്ട്. യുദ്ധ സാഹചര്യത്തിൽ അവധിക്കാല വിനോദസഞ്ചാരം പലരും വെട്ടിക്കുറച്ചതാണ് ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണം. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടെ രംഗത്ത് വരുന്നുണ്ട്. ഹോർമൂസിൽ സ്ഥിരമായ ടോൾ സംവിധാനം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള തായ്വാന്റെ നീക്കത്തിന് തടയിടാനും ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ചൈന സന്ദർശനത്തിന് ശേഷമായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ വ്യാപാരം, വാണിജ്യം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളുടെ സഹകരണം വർദ്ധിപ്പിക്കാൻ പോയ വാരം ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി റോമിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ. നിർമ്മിത ബുദ്ധി, ബഹിരാകാശം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണവും ചർച്ചയായിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യയുടെ 4 വലിയ വ്യാപാര പങ്കാളിയാണ് ഇറ്റലി. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 1.6 ലക്ഷം കോടിയുടേതായിരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികളുള്ള രാജ്യമാണ് ഇറ്റലി. വിദേശ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോർവേ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ചതും രാജ്യത്തിന് അഭിമാനമായി. നോർവേ രാജാവ് ഹൊറാൾഡ് 5 മോദിക്ക് ബഹുമതി സമ്മാനിച്ചത്. പരുക്കുമൂലം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിന്ന നെയ്മർ ലോകകപ്പിനായി മൈതാനങ്ങളിൽ ഇറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായി. പരുക്ക് കാരണം നെയ്മർ ബ്രസീലിന്റെ ടീമിൽ ഉണ്ടാകില്ലെന്നായിരുന്നു ആശങ്ക. പരിശീലകൻ കാർലോ അഞ്ചലോട്ടി തന്നെയാണ് ടീം പ്രഖ്യാപന വേളയിൽ ഇപ്പോൾ നെയ്മറുടെ പേര് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച നടന്ന ISL ഫുട്ബോളിൽ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ കന്നിക്കിരീടം നേടി ചരിത്രത്തിൽ ഇടം പിടിച്ചത് കായിക ലോകത്തെ സന്തോഷത്തിൽ ആഴ്ത്തി. അവസാന മത്സരത്തിൽ ഇന്റർ കാശിയെ തോൽപ്പിച്ചാണ് അവർ കിരീടം സ്വന്തമാക്കിയത്. ISL നേട്ടത്തോടെ സീസണിൽ ഇരട്ട കിരീടമെന്ന നേട്ടവും ഈസ്റ്റ് ബംഗാളിന് ഇതോടെ സ്വന്തമായി. ഇന്ത്യൻ വനിതാ ഫുട്ബോളിലും അവർക്കായിരുന്നു കിരീടം.
1: വാർത്താ അവലോകനം തയ്യാറാക്കിയത് ടി ജി ബേബിക്കുട്ടി, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മാതൃഭൂമി തിരുവനന്തപുരം.
0: വാർത്താ അവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം. പ്രഭാത പേര് വീണ്ടും നാളെ രാവിലെ 6:30.

0: ശങ്കരാഭരണം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാമും എസ് പി ബാലസുബ്രഹ്മണ്യവും ആലപിച്ച സദാശിവ ബ്രഹ്മേന്ദ്ര കൃതിയാണ് ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട്

0: ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
1: 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണ ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
0: ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കളക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ K ഇമ്പശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ S പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ N ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
0: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് PRS നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും T സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി KA തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി N ഷംസുദ്ദീന്, മണ്ണർകാട്ടും UDF പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർഗോഡ് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ബീച്ച് റൺ ഇന്ന്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
3: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭ അധികൃതരുടെയും DTPC വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30-ന് മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68-ാമത് തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1-ാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5-ന് നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10-ന് നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA അറിയിച്ചു. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റെജിൻ ലാലും മരിച്ചു. റജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി TE സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് ദേവരാജൻ സംഗീതം നൽകി മാധുരി പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം നാലുമണിപ്പൂക്കൾ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. ഇനി ഇന്നത്തെ ചോദ്യം ഏതാണെന്നറിയണ്ടേ? 2025 ഏപ്രിലിൽ അന്തരിച്ച ഏതു വനിതാ നേതാവിന്റെ ആത്മകഥയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നത്? ചോദ്യം ആവർത്തിക്കാം. 2025 ഏപ്രിലിൽ അന്തരിച്ച ഏതു വനിതാ നേതാവിന്റെ ആത്മകഥയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിയുടെ FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം. കൃഷി സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കായി ഇതാ
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷി വകുപ്പ്, ലോകബാങ്ക്.

ഗവൺമെന്റിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം. ഇതുവഴി കർഷക ഉൽപാദക കമ്പനികളും കാർഷിക വാണിജ്യ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗങ്ങളുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുമുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായി 9037824056 എന്ന നമ്പറിൽ വിളിക്കാമെന്ന് റീജിയണൽ പ്രൊഡക്ട് ഡയറക്ടർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തിലകൾ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തിലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ. വിളിക്കേണ്ട നമ്പർ 9188248481. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് റീജിയണൽ പൌൾട്രി ഫാമിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 1 ദിവസം പ്രായമുള്ള മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളും കൊത്തുമുട്ടകളും വിൽപ്പനയ്ക്കായി ലഭ്യമാണ്. പിടക്കോഴിക്കുഞ്ഞ് 1 വില 25 രൂപ, പൂവൻകോഴിക്കുഞ്ഞ് 1 വില 5 രൂപ, കൊത്തുമുട്ട വില 1 25 രൂപ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471273084. മഴക്കാലത്തിന് മുന്നോടിയായി ക്ഷീരകർഷകർക്ക് മുന്നറിയിപ്പുമായി മൃഗസംരക്ഷണ വകുപ്പ്. മഴക്കാലത്ത് പശുക്കൾക്ക് രോഗസാധ്യത കൂടുതലായതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ശുചിത്വം ഉറപ്പാക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. മുടന്തൻ പനി, കുളമ്പു രോഗം, പൂപ്പൽ വിഷബാധ, അകിട് വീക്കം, കുരലടപ്പൻ തുടങ്ങിയ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലായതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം. പാലുൽപാദനം കൂടുതലുള്ള പശുക്കൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഊർജ്ജം കൂടുതലായുള്ള തീറ്റകൾ ആവശ്യമായ അളവിൽ നൽകണം. കന്നുകാലികളുടെ ആരോഗ്യം, തൊഴുത്ത്, ചാണകക്കുഴി, പരിസര പ്രദേശങ്ങളുടെ ശുചിത്വം, കറവക്കാരന്റെ ശുചിത്വം എന്നിവ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. തൊഴുത്ത് വൃത്തിയാക്കാൻ ബ്ലീച്ചിംഗ് പൌഡർ, അലക്കുകാരം, കുമ്മായം എന്നിവ ഉപയോഗിക്കണം. തറയിൽ വെള്ളവും പാലും കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം. ഏത് കാലാവസ്ഥയിലും ചാണകവും മൂത്രവും തൊഴുത്തിന് സമീപം കെട്ടിനിൽക്കാതെ നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കണം. പരിസരം കുമ്മായം വിതറി അണുവിമുക്തമാക്കേണ്ടതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈച്ച, കൊതുക്, പട്ടുണി എന്നിവയെ നിയന്ത്രിക്കാൻ കർപ്പൂരം, കുന്തിരിക്കം, തുമ്പ എന്നിവ പുകയ്ക്കാം. മഴക്കാലത്ത് വയറിളക്കം, പൂപ്പൽ വിഷബാധ എന്നിവയ്ക്ക് സാധ്യത കൂടുതലായതിനാൽ കാലിത്തീറ്റ, വൈക്കോൽ തുടങ്ങിയ തീറ്റ സാധനങ്ങൾ ഈർപ്പം തട്ടാതെ സൂക്ഷിക്കണം. ആന്തര ബാഹ്യ പരാദങ്ങൾക്കെതിരെ കൃത്യസമയത്ത് മരുന്നു നൽകണം. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തണം. കുടിവെള്ളത്തൊട്ടി ആഴ്ചയിൽ കഴുകി പൂപ്പലില്ല എന്ന് ഉറപ്പുവരുത്തണം. ടിൻഷീറ്റ് അഥവാ തകിടുമേഞ്ഞ തൊഴുത്തുകളുടെ മുകളിലൂടെയോ അതിനോട് ചേർന്നോ വൈദ്യുതി കമ്പികൾ കടന്നുപോകുന്നത് വൈദ്യുതാഘാതം, തീപിടുത്തം, മിന്നൽ എന്നിവ ഏൽക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ഷീറ്റിൽ നിന്നും കമ്പിയിലേക്ക് സുരക്ഷിതമായ അകലമുണ്ടെന്നും ഇലക്ട്രിക്കൽ സിസ്റ്റം ശരിയായ എർത്തിംഗ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇടിമിന്നൽ സമയത്ത് മൃഗങ്ങളെ തുറസായ സ്ഥലങ്ങളിൽ മേയാൻ വിടരുത്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അടിയന്തരഘട്ടങ്ങളിൽ മൃഗങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നതിനുവേണ്ട ഉയർന്ന സ്ഥലങ്ങൾ നേരത്തെ കണ്ടുവയ്ക്കണം. വ്യവസായ ആവശ്യങ്ങൾക്കായി അപകടകരമായ രാസപദാർത്ഥങ്ങൾ ശേഖരിച്ചിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളുള്ള പഞ്ചായത്തുകളിൽ രാസപദാർത്ഥങ്ങളും മണ്ണിലും വായുവിലും കലർന്ന് മൃഗങ്ങളുടെ ജീവന് അപകട ഭീഷണി സൃഷ്ടിക്കും എന്നതിനാൽ മൃഗങ്ങളുടെ മേച്ചിൽ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കർഷകർ ശ്രദ്ധിക്കണം. പ്രതിരോധ കുത്തിവയ്പ് സൌകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മൃഗസംരക്ഷണ ഡയറക്ടർ അറിയിച്ചു. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു. Good morning, everybody.

0: ഇസ്ലാം 1899 മെയ് 24 ജനിച്ചത്. അദ്ദേഹത്തെ വിമത കവി എന്നാണ് വിളിക്കുന്നത്. 1921 അദ്ദേഹം രചിച്ച വിദ്രോഹി എന്ന കവിത ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ വിപ്ലവ കവിതകളിലൊന്നാണ്. ഇത് അദ്ദേഹത്തിന് വൻ ജനപ്രീതിയും വിമത കവി എന്ന പേരും നേടിക്കൊടുത്തു. കവിതകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ജനങ്ങളെ ഉണർത്തിയതിന് അദ്ദേഹത്തെ അധികാരികൾ പലതവണ ജയിലിലടച്ചു. ജയിലിനുള്ളിലും അദ്ദേഹം നിരാഹാര സമരത്തിലൂടെ അധികാരികളെ ഭയപ്പെടുത്തി. അദ്ദേഹം രചിച്ച 4000 ഗാനങ്ങൾ ഇന്ന് നസ്രുൽ ഗീതി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1844 മെയ് 24 സാമുവൽ മോഴ്സ് വാഷിംഗ്ടൺ DC നിന്ന് ബാൾട്ടിമോറിലേക്ക് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ടെലിഗ്രാഫ് സന്ദേശം അയച്ചത്. ദൈവം എന്താണ് പ്രവർത്തിച്ചത് എന്നായിരുന്നു ആ ചരിത്ര സന്ദേശം. മോഴ്സിന്റെ സുഹൃത്തിന്റെ മകളായ ആനി എൽസ്വർത്ത് ആണ് ഈ വരികൾ തിരഞ്ഞെടുത്തത്. വാഷിംഗ്ടണിൽ നിന്ന് മോഴ്സ് അയച്ച ഈ സന്ദേശം ഏതാണ്ട് 40 മൈൽ അകലെയുള്ള ബാൾട്ടിമോർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിന്റെ സഹായിയായ ആൽഫ്രഡ് വെയിൽ സ്വീകരിക്കുകയും ഡീ കോഡ് ചെയ്യുകയും ചെയ്തു. ആഫ്രിക്കൻ രാജ്യമായ എറിത്രിയ 1993 മെയ് 24 എത്യോപ്യയിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ രാജ്യത്തിന് സുഡാൻ, എത്യോപ്യ, ജിബൂട്ടി എന്നിവയുമായി അതിർത്തികളുണ്ട്. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടങ്ങളിലൊന്നിന് നേതൃത്വം നൽകിയ വിക്ടോറിയ രാജ്ഞി 1819 മെയ് 24 ജനിച്ചത്. ലണ്ടനിലെ കെൻസിംഗ്ടൺ കൊട്ടാരത്തിലായിരുന്നു അവരുടെ ജനനം. 1837 തന്റെ 18 വയസ്സിലാണ് വിക്ടോറിയ ബ്രിട്ടന്റെ രാജ്ഞിയായി അധികാരമേറ്റത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് കിരീടം ഏറ്റെടുത്തതോടെ 1876 വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിക്കപ്പെട്ടു. പോളിഷ് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന നിക്കോളാസ് കോപ്പർനിക്കസ് 1543 മെയ് 24 അന്തരിച്ചത്. ഭൂമിയല്ല, സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ദിവസേന കറങ്ങുന്നുണ്ടെന്നും വർഷത്തിലൊരിക്കൽ സൂര്യനെ വലം വയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ബഹിരാകാശ ഗോളങ്ങളുടെ ഭ്രമണത്തെക്കുറിച്ച് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ഈ സിദ്ധാന്തം വിശദീകരിച്ചിരിക്കുന്നത്.
1: ചരിത്രത്തിൽ ഇന്ന്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ താൽപര്യമുള്ള ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവനാണ് സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തുന്നത്. സമയം നാളെ രാവിലെ 11 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. സമയം ഇപ്പോൾ 7:15.
3: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
4: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
6: പൊതുവെ കേരളത്തിൽ വേനൽക്കാലത്ത് കുട്ടികൾക്കൊരാഘോഷക്കാലമാണ്. അവധിക്കാലവും കളികളിലും യാത്രകളിലുമൊക്കെ കുട്ടികൾ ഏർപ്പെടാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ചൂടും സൂര്യപ്രകാശവും കാരണം കുട്ടികളുടെ ആരോഗ്യത്തിന് ചില അപകട സാധ്യതകളും ഉണ്ടാകാം. അതിനാൽ വേനലിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. സാധാരണയായി നിർജ്ജലീകരണം, ചില അവസരങ്ങളിൽ സൂര്യാഘാതം, ചർമ്മരോഗങ്ങൾ, ഭക്ഷ്യവിഷബാധ, നേത്രരോഗങ്ങൾ, തൊണ്ടയ്ക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ചുമ തുടങ്ങിയവയാണ് കുട്ടികളിൽ സാധാരണയായി കാണുന്ന അസ്വസ്ഥതകൾ. കൃത്യമായി നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. മതിയായ വെള്ളം നൽകുക, ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാക്കേണ്ടതാണ്. മാത്രമല്ല, ഇടയ്ക്കിടെ കുടിക്കുന്ന വെള്ളം ശുചിയായതും ആരോഗ്യപ്രദമാണെന്നുള്ളതും ഉറപ്പാക്കുക. വരിയോര പാനീയങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും തിളപ്പിക്കാത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാനും കുട്ടികൾക്ക് നിർദ്ദേശം നൽകണം. ദാഹം തോന്നുമ്പോൾ കടകളിൽ നിന്നും വാങ്ങിക്കുടിക്കുന്ന ജ്യൂസ് ശുദ്ധമായ ജലത്തിൽ ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പു വരുത്തേണ്ടതാണ്. ഐസ് ഇട്ട വെള്ളം കുടിക്കുമ്പോഴും ശ്രദ്ധ വേണം. ആ ഐസ് ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ശുചിയായ വെള്ളത്തിനാൽ ഫ്രീസ് ചെയ്തതാണോ എന്നുറപ്പാക്കേണ്ടതാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കുക. പ്രത്യേകിച്ച് പുറത്ത് കളിക്കുന്ന കുട്ടികൾ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ കളിക്കാൻ അനുവദിക്കരുത്. പുറത്തു പോകുമ്പോൾ സൺഗ്ലാസും ക്യാപ്പും ഒക്കെ ഉപയോഗിക്കാൻ അവരെ ശീലിപ്പിക്കുക. ലഘുവായ വസ്ത്രധാരണവും വായു കടന്നു പോകുന്ന തരത്തിലുള്ള വസ്ത്രവും ധരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ശുചിത്വ ശീലങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതാണ്. വേനലിൽ പനിയും മറ്റു രോഗാവസ്ഥകളും പടരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൈകഴുകൽ ശീലമാക്കുക. ഭക്ഷണത്തിന് മുന്നേയും കളി കഴിഞ്ഞ ശേഷവുമൊക്കെ കൈ കഴുകാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്. ആരോഗ്യകരമായ ഭക്ഷണം കുട്ടികൾക്ക് ഉറപ്പാക്കേണ്ടതാണ്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ നൽകുക. വളരെയധികം മസാലയും എണ്ണയും കൂടിയ ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ്. കുട്ടികളുടെ ഉറക്ക കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്രമവും ഉറക്കവും മതിയായി ലഭിച്ചില്ല എങ്കിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് കുട്ടികളിൽ സ്ക്രീൻ സമയം നിയന്ത്രിക്കുക. അവധി ദിവസങ്ങളിൽ മൊബൈൽ ടി വി ഉപയോഗം കൂടാൻ സാധ്യതയുള്ളതിനാൽ അത് നിയന്ത്രിച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പ്രോത്സാഹിപ്പിക്കാം. പക്ഷേ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ രീതിയിലുള്ള കളികളിൽ ഏർപ്പെടാൻ നിർദ്ദേശവും നൽകേണ്ടതാണ്. അമിതമായ ദാഹം, ക്ഷീണം, തലവേദന, ഛർദി, ശരീര താപനില കൂടുക, ഭക്ഷണത്തോട് വിരക്തി, ഇത്തരം ലക്ഷണങ്ങൾ കുട്ടികളിൽ കണ്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
7: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: ജയചന്ദ്രനും വാണിജ്യറാവും സംഘവും ഇതാ ഒരു തീരം എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന യൂസഫ് കെച്ചേരി, സംഗീതം നൽകിയത് കെ ജെ ജോയ്.
1: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
2: അല്ല ഇത് എവിടെ സംഭവം?
1: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
2: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
3: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: തൊഴിലന്വേഷകർക്ക് വഴികാട്ടിയായി
6: തൊഴിൽ ദർശനം.
7: ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 85 ഒഴിവുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള 2024, 2025, 2026 വർഷത്തെ ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. യോഗ്യത അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദം. സിവിൽ എഞ്ചിനീയറിംഗിൽ 2024, 2025, 2026 വർഷത്തിൽ ഗേറ്റ് സ്കോർ നേടിയിരിക്കണം. പ്രായം 34 വയസ്സ് കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, SC/ST 15 വർഷം, OBC, NCL 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 8. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nhidcl.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nhidcl.com. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. റായ്പൂർ ഡിവിഷനിലാണ് അവസരം. ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിൽ 1363 ഒഴിവും വാഗൺ റിപ്പയർ ഷോപ്പിൽ 281 ഒഴിവുമുണ്ട്. വിവിധ ട്രേഡുകളിലായാണ് ഒഴിവ്. ITA-ക്കാർക്ക് അപേക്ഷിക്കാം. ട്രേഡുകൾ വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ, ടർണർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ ഹിന്ദി,

0: സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ കോപ്പ, മെഷീനിസ്റ്റ് മെക്കാനിക് ഡീസൽ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, ബ്ലാക്ക് സ്മിത്ത്, ഹാമർമാൻ, മേസൺ, പൈപ്പ് ലൈൻ ഫിറ്റർ, കാർപ്പന്റർ, പെയിന്റർ, ഇലക്ട്രോണിക് മെക്കാനിക്, വെൽഡർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ. യോഗ്യത: പ്ലസ് ടു സമ്പ്രദായത്തിലുള്ളതും കുറഞ്ഞത് 50% മാർക്കോടെ നേടിയതുമായ 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI വിജയം. പ്രായം 2/5/2026 15 വയസ്സ് പൂർത്തിയായിരിക്കണം. 24 വയസ്സ് കവിയാനും പാടില്ല. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 10 വർഷത്തെ ഇളവ് ലഭിക്കും. ഓൺലൈനായി www.apprenticeshipindia.gov.in രജിസ്റ്റർ ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 4. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://scr.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://scr.indianrailways.gov.in. ഇന്ത്യൻ നേവി 2027 ജനുവരിയിൽ ആരംഭിക്കുന്ന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എക്സിക്യൂട്ടീവ് IT വിഭാഗത്തിൽ 15 ഒഴിവുകളാണ് ഉള്ളത്. ഷോർട്ട് സർവീസ് കമ്മീഷൻ SSC പ്രകാരമുള്ള നിയമനമാണ്. അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. യോഗ്യത: 10-ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ ഇംഗ്ലീഷിൽ 60% മാർക്കോടെ കമ്പ്യൂട്ടർ സയൻസ്, IT, സോഫ്റ്റ്വെയർ സിസ്റ്റംസ്, സൈബർ സെക്യൂരിറ്റി, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ MSc, BE, BTech, MTech അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് IT BCA, BSc MCA. പ്രായം 2002 ജനുവരി 2 2007 ജൂലൈ 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindiannavy.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindiannavy.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 1.
1: തൊഴിൽ ദർശനം.
2: തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
3: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
2: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
2: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
3: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
2: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.

ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. 1975 പുറത്തിറങ്ങിയ റോമിയോ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. വയലാറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ദേവരാജൻ സംഗീതം നൽകിയിരിക്കുന്നു. പാടിയത് യേശുദാസ്.

0: നമസ്തേ അനന്തപുരിലിനി, കണ്ടതും കേട്ടതും.
1: നാളെയാണ് കല്യാണം. നാളെ നാളെ നാളെ നിങ്ങൾ വരുന്നുണ്ടോ?
2: നീ എന്നാടി ലോട്ടറി വിൽപ്പനക്കാരിയായത്?
1: കല്യാണ പയ്യന് ലോട്ടറി കടയാ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാ. നിങ്ങളൊന്നും പറഞ്ഞില്ല കല്യാണത്തിന് വരുന്നുണ്ടോ?
2: ഞാൻ വരുന്നില്ലടി, നല്ല സുഖമില്ല, കലശലായ നടുവേദനയുമുണ്ട്.
1: അല്ലേലും എന്റെ ബന്ധുവിന്റെ കല്യാണം എന്ന് പറഞ്ഞാ നിങ്ങക്ക് വെറുപ്പാ.
2: ഓ, അതിനിടെ നീ അങ്ങ് കെറിവിച്ചോടി. ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ, യാത്രകളൊക്കെ കുറയ്ക്കണമെന്ന്?
1: അങ്ങനെ പറഞ്ഞില്ല, വാചകടി കുറയ്ക്കാനാ പറഞ്ഞത്.
2: മൂത്ത ചേച്ചിയുടെ ഭർത്താവിന്റെ ബന്ധത്തിലുള്ള കുട്ടിയുടെ വിവാഹമല്ലേ, അതിനെന്തിനാടി ഞാൻ വരുന്നത്? നീ നിന്റെ മോളെയും വിളിച്ചോണ്ട് പോയാ പോരെ.
1: ആ കൊള്ളാം കൊള്ളാം, കല്യാണത്തിന് വിളിച്ചാ പ്രസവത്തിന് പോണവളാ എന്റെ മോള്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ മനുഷ്യ?
2: ഞാൻ വിളിച്ച അവള് വരും, ട്രെയിൻ യാത്ര പണ്ടേ അവൾക്ക് കമ്പമാ.
1: അവളുടെ മോ ഇപ്പൊ 10-ാം ക്ലാസ്സിലാ, അവൾ അടുത്തിരുന്നാലേ അവൻ പഠിക്കൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവം അറിയാലോ, കണ്ണ് തെറ്റിയാ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ.
2: അവനിങ്ങി വരാൻ പറ, ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി.
1: ബെസ്റ്റ് അപ്പൂപ്പൻ, ഇനി ചെറുമോനെ കൂട്ടി മൊബൈലിൽ കളിക്കാത്തന്റെ കുറവേ ഉള്ളൂ.
2: എന്താടി എനിക്ക് മൊബൈലിൽ കളിച്ചൂടെ?
1: കളിച്ച കാര്യമൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. അയലത്തെ ആമിനാത്തയുടെ കെട്ടിയോൻ അന്ന് കൈവയ്ക്കാത്തത് ഭാഗ്യം.
2: ഓ, അതൊരു കയ്യബദ്ധം പറ്റിയതല്ലേ, അത് ആർക്കും പറ്റുന്നതാ.
1: ഞാൻ കണ്ടുപിടിച്ചത് നന്നായി, അല്ലെങ്കിലേ നാറ്റ കേസായനെ.
2: ഓ, തുരന്നു തുരന്നു പോയി ഇതൊക്കെ കണ്ടുപിടിക്കാൻ നിനക്ക് എന്തൊരു മിടുക്കാടി. ഈ മിടുക്ക് പോരെ ഒറ്റയ്ക്ക് കല്യാണത്തിന് പോകാൻ.
1: ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടല്ലേ പോകാൻ, കള്ളന്മാര് കറങ്ങി നടക്കുക, അതാ പേടി.
2: അതാണോ നിന്റെ പ്രശ്നം? അതിന് വഴിയുണ്ടടി.
1: എന്ത്?
2: ഒരു ചെറിയ ബാഗ് കൂടി കൊണ്ടുപോവുക, ആഭരണങ്ങൾ അതിൽ ഭദ്രമായി വെക്കുക. ഹാൻഡ് ബാഗ് ആകുമ്പോ ആര് ശ്രദ്ധിക്കില്ലടി, ഹാളിൽ ചെന്നിട്ട് ആഭരണങ്ങൾ എടുത്ത് അണിഞ്ഞാ മതിയല്ലോ.
1: അത് ശരിയാ, ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് പരീക്ഷിച്ചാലോ?
2: ആയിക്കോ, ഗ്യാരണ്ടിയാ, ഈ തങ്കപ്പന്റെ ഗ്യാരണ്ടി.
1: അപ്പോ നാളത്തെ പ്രോഗ്രാം എങ്ങനാ?
2: തങ്കം, നീ ഉടുത്തൊരുങ്ങി സുന്ദരിയായി കല്യാണത്തിന് പോകുന്നു, കൂടെ സ്വർണമടങ്ങിയ ഒരു ഹാൻഡ് ബാഗും. ഓട്ടോയിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, ഞാൻ മൊബൈലിലെ ഗെയിമുമായി സ്വന്തം വീട്ടിൽ. ഓക്കെ?
1: ഗെയിം കളിക്കാൻ പറ്റിയ പ്രായം.
3: ഹലോ, തങ്കപ്പനല്ലേ?
2: അതെ, തങ്കപ്പനാണ്.
3: ഞാൻ റെയിൽവേ പോലീസാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ എങ്ങോട്ടാ പോയത്?
2: സാറേ, ഒരു കല്യാണത്തിന് പോയതാ, ട്രെയിനിലാണ് യാത്ര.
3: വിവാഹത്തിനല്ലേ പോയത്? ആഭരണങ്ങൾ അണിഞ്ഞിരുന്നില്ലല്ലോ.
2: അതൊക്കെ ഒരു ഹാൻഡ് ബാഗിലാ കൊണ്ടുപോയത്.
3: കള്ളന്മാർക്ക് പിടിച്ചു പറിക്കാൻ ബാഗല്ലേ എളുപ്പം.
2: ബാഗിലാകുമ്പോ കള്ളന്മാരറിയില്ല, അതുകൊണ്ടാ സാറേ.
3: എങ്കിൽ നിങ്ങൾക്ക് തെറ്റി, നിങ്ങളുടെ ഭാര്യയുടെ ബാഗ് കള്ളന്മാര് കൊണ്ടുപോയി.
2: അയ്യോ, എന്റെ സാറേ ബാഗ് പോയോ? എന്റെ ദൈവമേ, ഭഗവതി.
3: എടോ, ദൈവത്തെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, കള്ളന്മാര് മോഷണ തന്ത്രങ്ങളൊക്കെ മാറ്റി. ഇപ്പൊ കഴുത്തി മാലയില്ലാത്ത വരുന്ന സ്ത്രീകളുടെ ബാഗുകളാണ് കൂടുതലും തട്ടിയെടുക്കുന്നത്. ബസ് സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഇങ്ങനെ എത്ര എത്ര കേസെന്നറിയാമോ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വർണം ബാഗിൽ സുരക്ഷിതമാണെന്ന ചിന്തയാണ് കള്ളന്മാർക്ക് സൗകര്യമായത്.
2: എന്റെ ഭാര്യയെ കണ്ടോ സാറേ? അവരെവിടെ? എനിക്ക് കാണണം.
3: ഇപ്പോഴാണോ നിങ്ങളുടെ ഭാര്യയെ കാണാൻ തോന്നിയത്? കൂടെ പോകായിരുന്നില്ലേ?
2: എനിക്ക് സുഖമില്ലായിരുന്നു സാറേ.
3: ഏതായാലും നിങ്ങളുടെ ഭാര്യ ഇവിടെ ഉണ്ട്, സ്വർണവും ബാഗും കിട്ടിയിട്ടുണ്ട്, കള്ളനെയും പിടിച്ചിട്ടുണ്ട്. വേഗം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിയ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കാണാം.
2: പോലീസ് സാറന്മാര് ഞങ്ങളെ രക്ഷിച്ചു, നന്ദി സാറേ. നിങ്ങളൊക്കെ നല്ലവരാ, സ്നേഹവും കാരുണ്യവും ഉള്ളവർ. ഞാൻ ഇതാ വരുന്നു, മുണ്ടൊന്ന് മാറ്റണം, മുടിയും ചെയ്യണം, മുഖത്തൽപ്പ പുട്ടിയിടണം, അത്രേ ഉള്ളൂ.
4: പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രജു കോലിയക്കോട്. രചന ജെ ഷംസുദ്ദീൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും പ്രിയ ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321. ഒരു നമ്പർ കൂടി: 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9495964321, 9496593321. അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: ആരോമലുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന വയലാർ.
1: പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
3: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
3: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
3: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.

0: ആൽമരം എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് എ ടി ഉമ്മർ.
1: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: ഇനി നമുക്ക് എം രാജയും പി സുശീലയും പാടിയ ഒരു ഗാനം കേൾക്കാം. കടലമ്മ എന്ന ചിത്രത്തിനു വേണ്ടി വയലാറാണ് ഗാനം എഴുതിയിട്ടുള്ളത്. സംഗീതം നൽകിയത് ദേവരാജൻ.

0: ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന വി ആർ സന്തോഷ്, സംഗീതം നൽകിയത് ഷാബാസ് അമൻ.
1: അന്തിമാന ചെമ്പടി കണ്ണിറയ ചെമ്പരത്തി, ചെമ്പരത്തി പെൺകൊടിയ കൺവിടർത്തി നിൽക്കണുണ്ട്.

0: സമയം ഇപ്പോൾ 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് കളക്ടർമാർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 29 വരെ സമർപ്പിക്കാം.

അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ മന്ത്രി കെ എ തുളസി. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ കെ എ തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ എം എൽ എ. നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. കാസർഗോഡ് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ബീച്ച് റൺ ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്നും ആരംഭിച്ച് 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 10 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി FM 101.9 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ അനന്തപുരി. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം അറിയാനുള്ള സമയമായി. ചോദ്യം ഇതായിരുന്നു, 2025 ഏപ്രിലിൽ അന്തരിച്ച ഏത് വനിതാ നേതാവിന്റെ ആത്മകഥയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം മോസീന കിദ്വായ്. ഉത്തരം മോസീന കിദ്വായ്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി മന്ത്രിസഭകളിൽ സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന ഇവർ 2004 മുതൽ 2016 വരെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു.

0: നമസ്തേ അനന്തപുരിലിനി, കാലം സാക്ഷി.
1: ഇ കെ നായനാർ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവുമായിരുന്ന ഇ കെ നായനാർ എന്ന എറംപാല കൃഷ്ണൻ നായനാർ 1918 December 9 കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലാണ് ജനിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യസമരത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചു. പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും മൊറാഴ കയ്യൂർ സമരങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഉയരുകയും ചെയ്തു. 1940 ആറോൺ മിൽ സമരത്തെ തുടർന്നാണ് അദ്ദേഹം ആദ്യമായി അറസ്റ്റിലായത്. പത്രപ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുള്ള നായനാർ 1967 പാലക്കാട് നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 72 CPIM സംസ്ഥാന സെക്രട്ടറിയായി. 74 ഇരിക്കൂരിൽ നിന്ന് വിജയിച്ച് ആദ്യമായി സംസ്ഥാന നിയമസഭയിലെത്തി. 1975 അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ പ്രവർത്തിച്ച അദ്ദേഹം 1980, 1987, 1996 വർഷങ്ങളിലായി 3 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്ന ബഹുമതി ഇദ്ദേഹത്തിനാണ്. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒട്ടനവധി ലേഖനങ്ങളും 20 പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫലിതം കലർന്ന സരസമായ സംസാര ശൈലിയിലൂടെ സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഇ കെ നായനാർ 2004 May 19 ഈ ലോകത്തോട് വിട പറഞ്ഞു.

0: കാലം സാക്ഷിയിൽ ഇന്ന് മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ശബ്ദം.
1: 1957-59 67-69 80-81 ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരുകൾ കേരളത്തിൽ ഭരണാധികാരം കൈയാളിയിരുന്നത്. ഭൂവുടമ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനും കൃഷിക്കാർക്ക് ഭൂമിയിൽ അവകാശം നൽകുന്നതിനുമായി കൈക്കൊണ്ട നിയമനിർമ്മാണങ്ങളും നടപടികളും സ്വകാര്യ മേഖല വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ വരുത്തിയതും തൊഴിലില്ലായ്മ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും വ്യവസായശാലകൾ കഴിയുന്നിടത്തോളം ആരംഭിച്ചതും തൊഴിലാളി കർഷക ജനവിഭാഗങ്ങൾക്കും ജീവനക്കാർക്കും സംഘടനാ സ്വാതന്ത്ര്യം നൽകിയതും പഴയ സാമ്രാജ്യ പാരമ്പര്യമുള്ള പോലീസ് നയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തിയതും ഭരണ സംവിധാനം ജനാധിപത്യവൽക്കരിക്കാൻ മുതിർന്നതും പൊതുഭരണത്തിൽ ജനപങ്കാളിത്തത്തിനുള്ള നടപടികൾ സ്വീകരിച്ചതുമെല്ലാം തന്നെ ഈ ഭരണകാലത്തെ നേട്ടങ്ങളായിരുന്നു. തൊഴിലില്ലായ്മ വേതനവും കർഷക തൊഴിലാളി പെൻഷനും നൽകിയതും ഈ ഭരണകാലഘട്ടത്തിലെ പ്രത്യേക ജനോപകാരപ്രദമായ നടപടികളായിരുന്നു. കേരളത്തിലെ ഇത്തരം ഭരണ നടപടികൾ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഇടയിൽ മതിപ്പുണ്ടാക്കുകയും വിശ്വാസം വളർത്തുകയും ചെയ്തു. 1980 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റും മുൻ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ തുടങ്ങി വെച്ച പ്രക്രിയയെ കുറെ കൂടി പുരോഗമിപ്പിച്ചു. ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള 3 ഗവൺമെൻറ്റുകളാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ശബ്ദം. സാക്ഷി.
2: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: മഴ.
5: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
4: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
5: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
4: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല.
5: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരികൾ
4: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
6: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
7: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
6: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
7: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
6: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
7: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
6: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സ്.
8: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: ഇനി നമുക്ക് എന്തിനോ പൂക്കുന്ന പൂക്കൾ ഈ ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന പോച്ചൽ ഖാദറാണ്, സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
6: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
8: 30 സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
9: ഇനി നമുക്ക് പി സുശീലയും ജയചന്ദ്രനും ചുക്ക് എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാറാണ്, സംഗീതം ദേവരാജൻ.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: ഇനി നമുക്ക് ചുറ്റും ശ്രദ്ധിക്കാം. ഇന്ന് നടക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ രാവിലെ മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സെന്ററുകളിൽ ഇറക്കിയ ശേഷം പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടാക്കാതെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. തൈക്കാട് ഗവൺമെന്റ് ആർട്സ് കോളേജ്, ഗവൺമെന്റ് സംസ്കൃത കോളേജ് എന്നിവിടങ്ങളിൽ

നാല്. 2026-27 അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് ഡിപ്ലോമ രണ്ടാം വർഷത്തിലേക്കുള്ള സംസ്ഥാന തലത്തിലുള്ള പ്രവേശന നടപടികൾ ഈ മാസം 18 മുതൽ ആരംഭിച്ചു. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോഴ്സ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി രണ്ടാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. പ്ലസ് ടു അല്ലെങ്കിൽ VHSE അല്ലെങ്കിൽ ITI KGCE വിഭാഗക്കാർ 50% കുറയാത്ത മാർക്ക് ലഭിച്ച് പാസായി ഉന്നത പഠനത്തിന് അർഹത നേടിയിരിക്കണം. പ്ലസ് ടു അല്ലെങ്കിൽ VHSE വിഭാഗക്കാർ ഫിസിക്സ് മാത്തമാറ്റിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ AICTE നിഷ്കർഷിച്ചിരിക്കുന്ന അഡീഷണൽ കോഴ്സുകളിൽ ഏതെങ്കിലും പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ രണ്ടു വർഷം മെട്രിക് ITI അല്ലെങ്കിൽ KGCE കോഴ്സുകൾ പഠിച്ച് പാസ്സായിരിക്കണം. ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒന്നാം വർഷത്തിന്റെ അധിക വിഷയങ്ങൾ നിശ്ചിത സമയത്തിനകം പാസ്സാക്കേണ്ടതാണ്. പൊതുവിഭാഗങ്ങൾക്ക് 400 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 200 രൂപയുമാണ് അപേക്ഷ ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസ് അടച്ച് പൂർത്തിയാക്കേണ്ടതും അതിനുശേഷം വിവിധ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോഴ്സ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നതുമാണ്. SC ST OEC SC BC വിഭാഗങ്ങളിലെ അപേക്ഷകർക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംവരണം ലഭിക്കുന്നതാണ്. മെയ് 18 ആരംഭിച്ച ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ജൂൺ 3 വരെ തുടരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.le.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന രണ്ടു വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SC BC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SC ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം 30 വരെ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഫെഡറൽ ബാങ്കിന്റെ ശാഖകൾ വഴി വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെലാൻ ഫോറം ഉപയോഗിച്ചോ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04712560361 2560362 യഥാക്രമം 3633364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
2: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പ്രിയശ്രോതാക്കളെ, സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: പിറ്റേന്ന് കാലത്ത് മാധവിയമ്മ ചോദിച്ചു, ചെറിയ മോന് എന്താ കൊടുക്ക? എന്ത് വേണമെന്ന് വെച്ചാ കൊടുത്തോളൂ. ആട്ടിൻപാലോ പശുവിൻപാലോ നല്ലത്? ആട്ടിൻപാല്. കാച്ചുമ്പോൾ ഈ രണ്ടും മൊരി കളഞ്ഞ മുത്തങ്ങ കൂടി ചതച്ചിട്ടേക്കൂ. മുലപ്പാലില്ലാത്തതല്ലേ, ഗ്രഹണി പിടിക്കണ്ട. അതാണ് നല്ലത്. ആട്ടിൻപാലായാൽ വാങ്ങുകയും വേണ്ട. മാധവിയമ്മയ്ക്ക് ആടുണ്ട്. ഏകാദശി കുറി വെച്ചുണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിയതാണ്. അതവരുടെ സ്വന്തം സ്വത്താണെന്നാണ് പറയുന്നത്. അച്ഛനും മക്കളും ഇതിൽ കൈവയ്ക്കണ്ട എന്ന് അവർ കൂടെ കൂടെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അച്ഛനും മക്കളും കൂടി തനിക്കെതിരായി സംഘം കൂടി നിൽക്കുകയാണെന്നാണ് മാധവിയമ്മയുടെ മൊഴി. എന്തായാലും തള്ളയും മക്കളും ഒന്നല്ലേ എന്ന് രാമൻ നായരും ചോദിക്കും. അങ്ങനെ സ്ഥിരമായി 2 ചേരികൾ ആ വീട്ടിലുണ്ടായിരുന്നു. കുട്ടികൾ 2 ഇടത്തും മെമ്പർമാരാണെന്ന് മാത്രം. ഇത്തരം 2 ചേരികളുടെ ആവശ്യമുണ്ട്. എല്ലാ മാസവും 20-ാം തീയതി കഴിഞ്ഞാൽ ഈ ചേരികൾ തമ്മിൽ സംഘട്ടനമാരംഭിക്കും. പ്രശ്നം സാമ്പത്തികം തന്നെ. മാസ്റ്ററുടെ ശമ്പളം 9 ഉറുപ്പികയാണ്. കൂടാതെ 3 ട്യൂഷനുമുണ്ട്. ആ വകയിൽ 1 6 ഉറുപ്പിക. എന്നാലും 20-ാം തീയതി ആകുമ്പോഴേക്കും 5 ജീവികൾ കൂടി ആ 15 ഉറുപ്പിക തിന്നുമുടിക്കും. പിന്നെ ദിവസം 10-11 കഴിയണം. മാസ്റ്റർ കടമെടുപ്പ് പ്രസ്ഥാനം ആരംഭിക്കുകയായി. ചായക്കടക്കാരൻ രക്കുണ്ണി നായർ മാസ്റ്ററുടെ ഒരു സ്ഥിരം സഹായിയാണ്. 7 പ്രാവശ്യം പഴനിക്കും 2 തവണ ശബരിമലയ്ക്കും പോയി വന്നിട്ടുള്ള അയാൾ കയ്യിൽ വെച്ചിട്ട് ഇല്ലെന്ന് പറയില്ല. ഈശ്വരന്മാർ കേൾക്കും. പിന്നെ ഒന്നുള്ളത് ബമ്പൻ വീരാനാണ്. ആള് വലിയ ആസാമിയാണെങ്കിലും മാസ്റ്ററെ താൽപ്പര്യമാണ്. പിന്നെ പാൽക്കറവുകാരി പാറുനങ്ങിയാര്. അവസാന കൈയായിട്ടേ മാസ്റ്റർ അറുപിശുക്കത്തിയായ ആ തള്ളയെ സമീപിക്കാറുള്ളൂ. ഇപ്പോഴത്തെ ഉറുപ്പിയേൽമേലൊക്കെ എങ്ങനെയാണ് രൂപം കൊത്തിയിട്ടുള്ളത് എന്നാണ് ആരെ കണ്ടാലും അവർ ആദ്യം ചോദിക്കുക. അവരും മാസ്റ്ററെ സഹായിക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലും തീയതി 22-23 ഉണ്ടാവും. അപ്പോഴാണ് മാസ്റ്റർ മധുരമായ ഒരു മന്ദസ്മിതത്തോടെ ഭാര്യയെ സമീപിക്കുന്നത്. മധുവിധ കാലത്തുകൂടി അത്രയും ശൃംഗാരമൂറുന്ന ഒരു ചിരി മാധവിയമ്മ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് തേനൊലിക്കുന്ന ഒരു വിളി, മാധവി. എന്താ? മാധവിയമ്മ കഴുത്തുവെട്ടിച്ച് ഉഗ്രമായൊരു നോട്ടം. നിനക്ക് നല്ല സുഖമില്ലേ മാധവി? എന്റെ സുഖക്കേട് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. ഞാനില്ലേ നിന്റെ ഈ ഞാൻ? ഹോ, ദാ പൊന്നരം പറയല്ലേ, എനിക്ക് കളി കയറും. അങ്ങനെ കുറച്ചു നേരത്തെ പ്രണയ സംഭാഷണം കഴിഞ്ഞാൽ മാസ്റ്റർ കാര്യം അവതരിപ്പിക്കുകയായി. മാധവി, നിന്റെ കൈവശം വല്ലതുമുണ്ടോ? ഉലയ്ക്കക്കട പുഴുങ്ങിയതുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ വിശപ്പ് മാറില്ലല്ലോ. ആട്ടിൻപാൽ വിറ്റ വകയിൽ വല്ലതും 1-ാം തീയതി അങ്ങോട്ട് തന്നെ എടുക്കാം. പിന്നെ മാധവിയമ്മയുടെ വക ചെറിയ തോതിൽ ഒരു കലാപരിപാടിയാണ്. തിറയാട്ടത്തിൻ്റെയോ തിരിയുഴിച്ചിലിൻ്റെയോ വകുപ്പിൽ പെടുത്താം. മാസ്റ്റർ ശാന്തനായി അത് നോക്കിക്കൊണ്ടിരിക്കും. തൻ്റെ കൈവശം കാശുണ്ടെന്ന് മക്കളാണ് ഭർത്താവിനെ അറിയിച്ചതെന്നാണ് മാധവിയമ്മയുടെ വിശ്വാസം.
6: മെണ്ടേ ആ സത്തുക്കൾ
5: എന്ന് രാമൻ മാസ്റ്ററും. ആ സംഘട്ടനത്തിൻ്റെ അവസാനത്തിൽ നാഗക്കളത്തിൽ നിന്ന് ഉറഞ്ഞ് പൂക്കുല കുത്താൻ പോകുന്ന പെണ്ണിനെ പോലെ മാധവിയമ്മ ഒരു പാച്ചിലങ്ങുപാഞ്ഞ് ചുമർപ്പത്തിൽ നിന്നോ വെണ്ണീറ്റിൻ കുഴിയിൽ നിന്നോ ഉള്ള കാശൊക്കെ പെറുക്കിയെടുത്തു കൊണ്ടുവന്ന് രാമൻ നായരുടെ മുമ്പിലേക്കൊരേറ
6: ഒക്കെ കൊണ്ടുപോയി തോലച്ചോളി.
5: മുറിയിൽ ചിന്നിപ്പരന്ന ആ നാണ്യത്തൂട്ടുകൾ ഒന്നും വിടാതെ മാസ്റ്ററും മക്കളും കൂടി പെറുക്കിയെടുക്കും. അന്ന് ആ വീട്ടിൽ അരിയും കറിയുമൊക്കെ ഉണ്ടാവും. പക്ഷേ പിന്നത്തെ ശമ്പളം കിട്ടുന്നതുവരെ ആ ദമ്പതിമാർ തമ്മിൽ സംസാരിക്കുകയില്ലെന്ന് മാത്രം. അങ്ങനെ എല്ലാ മാസാവസാനത്തിലും കലഹവും ഭക്ഷണവും സൃഷ്ടിക്കുന്ന ആ ആട് പുതിയ ജീവന് അമ്മിഞ്ഞപ്പാലും നൽകി.
4: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: ഇനി തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
8: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
9: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: പ്രിയശ്രോതാക്കളെ, നഷ്ടപ്പെട്ട കളിയിടങ്ങളും കളിക്കൂട്ടുകാരുടെ ഓർമ്മകളും ആടിപ്പൊങ്ങിയൊരു ഊഞ്ഞാലും ഒപ്പം മൂളിയ പാട്ടും വീണ്ടും വീണ്ടും തേടിപ്പോകുന്ന ബാല്യകാല സ്മൃതിയിലേക്കാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം പോകുന്നത്. നമുക്കാദ്യം മയിലാടംകുന്ന് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, ദേവരാജൻ സംഗീതം നൽകി, പീലിയിലെ പാടിയ ഗാനം കേൾക്കാം.

മണ്ണിൻ്റെ മണവും മഴവില്ലിൻ്റെ നിലാവും ചേർന്ന ആ ബാല്യകാലം. കൈകോർത്താടിയ കളിക്കൂട്ടുകാർ ഇന്നെവിടെയോ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ മറന്നുപോയിട്ടുണ്ടാവാം. പക്ഷേ ഓർമ്മകൾക്കെന്നും ആ പഴയ ചിരിയുടെ ശബ്ദമുണ്ട്. മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: കൈകോർത്ത് പിടിച്ച കളിക്കൂട്ടുകാർ ഓർത്തുകൊണ്ട് പാടിയ ചില ഗാനങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലൂടെ നിങ്ങൾ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
8: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
9: വേണം, വേണം, ചെല്ലം പോവാം.
10: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.

0: ഭാഗ്യദേവത എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ ഗാനരചന നിർവഹിച്ച് ഇളയരാജ സംഗീതം നൽകി രാഹുൽ നമ്പ്യാരും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും ആൾക്കാർ ചുറ്റിപ്പറ്റിയിരിക്കുന്ന, പക്ഷെ എന്നെ ഓർക്കുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഐ ഹാവ് ക്രിയേറ്റഡ്, അത് തന്നെയാണ് ഏറ്റവും വലിയ എന്റെ ഒരു ഏർണിംഗ് മോർ ദാൻ ദി അവാർഡ് ഇഫ് ഐ മസ്റ്റ് സേ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിനുവേണ്ടി ഇളയരാജയുടെ സംഗീതത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം ഇനി നമുക്ക് കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തൻശ്ശേരി.

പ്രേക്ഷകരെ ഇപ്പോൾ ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നീട് ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321. ഒരു നമ്പർ കൂടി: 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2021 മുതൽ 2025 വരെയുള്ള ചില ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്.

2025 പുറത്തിറങ്ങിയ തുടരും എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഹരിഹരൻ, ഗോകുൽ, ഗോപകുമാർ എന്നിവർ പാടിയത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ജേക്സ് ബിജോയ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്കുക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രമൻ, പാലക്കാട്.
8: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
9: വേണം, ചെല്ലം പോവാം.
10: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
1: മനു മഞ്ജുത്തിന്റെ വരികൾക്ക് സാം CS ന്റെ സംഗീതം, കപിൽ കപിലൻ പാടിയ ഗാനം RDX എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
0: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
0: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.

0: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
5: ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകി. ശക്തിശ്രീ ഗോപാലൻ പാടിയതാണ് ഈ ഗാനം, സർവം മായ എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനത്തിന്റെ രചന മനു മഞ്ജിത്ത്.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: Police?
2: Miss Seema?
1: Adhe.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. നാളെ രാവിലെ 11 മണി മുതൽ 12 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9495964321. മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടി 9495963321. ഓർക്കുക, നാളെ രാവിലെ 11 മുതൽ 12 വരെ ശ്രോതാക്കൾക്ക് മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു. മനു മഞ്ജിത് ഗാനരചന നിർവഹിച്ച് ജെയ്ക്സ് ബിജോയ് സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, ശ്രീഹരി എന്നിവർ പാടിയ ഗാനം. ചിത്രം ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം നേരെറിയും നേരത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ടി എസ് വിഷ്ണു സംഗീതം നൽകി. രഞ്ജിത് ഗോവിന്ദ്, ഗായത്രി രാജു എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന സന്തോഷ് വർമ്മ.

0: സന്തോഷ് വർമ്മ ഗാനരചന നിർവഹിച്ച് ടി എസ് വിഷ്ണു സംഗീതം നൽകി. രഞ്ജിത് ഗോവിന്ദ്, ഗായത്രി രാജു എന്നിവർ നേരറിയും നേരത്തെ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
0: പ്രേക്ഷകളെ, 2021 മുതൽ 2025 വരെയുള്ള ചില ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിലൂടെ നാം കേട്ടത്.
3: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും ആൾക്കാർ ചുറ്റിപ്പറ്റിയിരിക്കുന്ന, പക്ഷെ എന്നെ ഓർക്കുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഐ ഹാവ് ക്രിയേറ്റഡ്, അത് തന്നെയാണ് ഏറ്റവും വലിയ എന്റെ ഒരു ഏർണിംഗ് മോർ ദാൻ ദി അവാർഡ് ഇഫ് ഐ മസ്റ്റ് സേ.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
0: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
5: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ ഖനി അപകടത്തിൽ ദുഃഖമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും ചൈനീസ് ജനതയ്ക്കും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ സുരക്ഷിതമായി തിരിച്ചെത്തട്ടെ എന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജി റാംജി നിയമം 2025 നടപ്പാക്കുന്ന തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചിയിൽ അല്പസമയത്തിനകം പൌരസ്വീകരണം. ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേഷ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്ന് UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. സംസ്ഥാനം നേരിടുന്ന തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതലത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് തൊഴിൽ, വനിതാ, ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പഞ്ചാബിലെ കപൂർത്തല ജയിലിൽ ഇന്നലെ രാത്രി തടവുകാരും വിചാരണ തടവുകാരും ഏറ്റുമുട്ടി. സ്ഥിതിഗതി നിയന്ത്രിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനയും ജയിലിലും പരിസരത്തും സുരക്ഷ കർശനമാക്കി. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും, രണ്ടാം മത്സരത്തിൽ രാത്രി 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക്.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇടവമാസത്തിൻ്റെ മഴച്ചാറ്റൽ മേളം വന്നെത്തി. വേനലടങ്ങി മഴക്കാലം തുടങ്ങുമ്പോൾ ഭൂമിക്ക് തന്നെ ആഹ്ലാദമാണ്. പക്ഷേ മഴപ്പെരുക്കം നൽകുന്ന സങ്കട നിമിഷങ്ങളും ഇക്കാലത്തിനൊപ്പം കടന്നു വരുന്നു. മഴ പെയ്യട്ടെ, ഭൂമിയുടെ ഉള്ളറകളിലേക്ക് മഴനീർക്കണങ്ങൾ ഊർന്നിറങ്ങിയല്ലേ നാളെ നമ്മുടെ ദാഹം തീർക്കാൻ കുടിനീരുണ്ടാകുന്നത്. അതെ, മഴമേഘങ്ങൾ വിരുന്നെത്തി ഭൂമിയെ തണുപ്പിക്കട്ടെ.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് മടത്തിപ്പറമ്പിൽ നിന്നും വിദ്യാനാരായണൻ. കത്ത് വായിക്കാം. ഞാൻ എല്ലാ ഞായറാഴ്ചയും ഓർമ്മിച്ചപ്പിനു വേണ്ടി കാതോർത്തിരിക്കും, ഓരോരുത്തരുടെയും ഓർമ്മകളിലൂടെ കടന്നു പോകുന്നത് കേൾക്കാൻ. അപ്പോൾ ഞാനും ഓർത്തു, എൻ്റെ ഓർമ്മകളും പങ്കുവച്ചാൽ ഒരുപക്ഷെ എൻ്റെ പഴയ കൂട്ടുകാർ എന്നെ ഓർക്കുമായിരിക്കും. ഇനി ഈ ഞാൻ ആരാണെന്ന് പറയട്ടെ. എൻ്റെ പേര് വിദ്യാനാരായണൻ. സ്വന്തം വീട് കോട്ടയം ജില്ലയിലെ തിരുവാതുക്കൽ എന്ന മനോഹരമായ പ്രദേശം. അച്ചാച്ചിയും അമ്മയും ഞങ്ങൾ മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബം. എൻ്റെ അച്ചാച്ചി ഒരു ബേക്കറി നടത്തുകയായിരുന്നു, മിനി സ്വീറ്റ് ഹൗസ്. എൻ്റെ അമ്മയുടെ പേരായിരുന്ന സൗദാമിനിയുടെ മിനി വെച്ചിട്ടതാണ്. ഇന്ന് ബേക്കറിയുമില്ല, അച്ചാച്ചിയും അമ്മയുമില്ല. ഞങ്ങൾ മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞ് പല വഴിക്കായി. ഞാൻ ഇത്രയും പിറകിലേക്ക് പോയത് 35 കൊല്ലം മുമ്പുള്ള എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ എന്നോർത്താണ്. ഇപ്പോൾ ഞാൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ മടത്തിപ്പറമ്പ് എന്ന ഗ്രാമപ്രദേശത്തെ കാർത്തികേയൻ്റെ ഭാര്യയായി, രണ്ട് കുട്ടികളുടെ അമ്മയായി, മോളുടെ വിവാഹവും കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു മോനെ കൂടി കിട്ടി. ഇനി എഴുതി മുഷിപ്പിക്കാതെ എൻ്റെ ഓർമ്മ പങ്കുവയ്ക്കട്ടെ. 1990 കാലഘട്ടത്തിൽ ഞാൻ 8 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് സെൻറ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ പുത്തനങ്ങാടി. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഷൂട്ടിംഗ് നടന്നു. സസ്നേഹം സിനിമയുടെ ബാലചന്ദ്രൻ മേനോൻ സാറും ശോഭനയും മാമുക്കോയും സത്യനന്ദിക്കാടും ഒക്കെ വന്നു. ഒരാഴ്ച ഉത്സവ പ്രതീതിയായിരുന്നു സ്കൂളിൽ. ഇന്നസെൻ്റ് ചേട്ടനും ലളിത ചേച്ചിയും സുകുമാരിയമ്മയും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഞങ്ങളുടെ സ്കൂളിൽ വന്നില്ല. സ്കൂളിൻ്റെ സമീപം ഒരു വീട്ടിലായിരുന്നു ബാക്കി ഷൂട്ടിംഗ്. അതുകൊണ്ട് അവരെ കണ്ടില്ല. ആ സിനിമയിലെ താനേ പൂവിട്ട മോഹം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിൻ്റെ തുടക്കം സ്കൂൾ അസംബ്ലിയാണ്. ക്ലാസ്സിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ കുട്ടി ഞാനായതുകൊണ്ട് അസംബ്ലിയിൽ ലൈനായിട്ട് നിന്നപ്പോൾ ഞാൻ ഏറ്റവും മുൻപിലാണ് നിൽക്കുന്നത്. ശോഭന സംഗീത ടീച്ചറും ബാലചന്ദ്ര മേനോൻ മലയാളം അധ്യാപകനും ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ്സിലും സാറ് തൊട്ട് അടുത്ത ക്ലാസ്സിലും പഠിപ്പിക്കുന്ന സീനുണ്ട്. അസംബ്ലി സമയത്ത് എല്ലാവരും നേരെ തന്നെ നോക്കി നിൽക്കണം, വേറെ എങ്ങോട്ടും നോക്കരുത് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും ഞാൻ തല അങ്ങോട്ടുമിങ്ങോട്ടും തിരിക്കുന്നു. ഈ ഗാനത്തിനിടയിൽ എന്നെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഈ ഗാനം യൂട്യൂബിലെടുത്ത് എൻ്റെ മക്കളെ കാണിച്ച് ഞാൻ പഴയ ഒരു സിനിമാ നടിയാണെന്ന് പറയാറുണ്ട്. ഇനിയും ആ സമയത്തെ ഓർമ്മകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ മുഷിപ്പിച്ചു. ഇനി കത്ത് നീട്ടുന്നില്ല. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, ഈ കത്ത് വായിച്ചില്ലെങ്കിൽ ഇനി ഞാൻ എഴുതില്ല, ഓർമ്മിച്ചപ്പ് കേൾക്കുക മാത്രമേ ചെയ്യൂ. ഈ സിനിമയിലെ ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ? 19 ഞങ്ങളുടെ 30 വിവാഹ വാർഷികം കൂടിയാണ് ഈ ഗാനം. ഞാൻ 1 മുതൽ 4 വരെ പഠിച്ച CMS LP സ്കൂളിലെ കൂട്ടുകാർക്കും, 5 മുതൽ 10 വരെ പഠിച്ച സെൻറ് തോമസ് ഗേൾസ് ഹൈസ്കൂളിലെ കൂട്ടുകാർക്കും, പിന്നെ എൻ്റെ ഭർത്താവിനും മക്കൾക്കും, ആകാശവാണിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, ഓർമ്മിച്ചപ്പ് കേൾക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു എന്ന് വിദ്യാനാരായണൻ. തീർച്ചയായും ഗാനം കേൾക്കാം. ഓർമ്മിച്ചപ്പിൻ്റെ തുടക്കം തന്നെ ചലച്ചിത്ര നടിയാണല്ലോ നമ്മുടെ അതിഥിയായി എത്തിയത്. ആ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് നല്ലൊരു ഗാനം കേൾക്കാം. 1990 പുറത്തിറങ്ങിയ സസ്നേഹം എന്ന ചിത്രത്തിനു വേണ്ടി PK ഗോപി എഴുതി, ജോൺസൺ സംഗീതം നൽകി, G. വേണുഗോപാൽ ആലപിച്ച ഗാനം താനേ പൂവിട്ട മോഹം.

ആലപ്പുഴ ജില്ലയിലെ കീരിക്കാട് ഭഗവതിപ്പടിയിൽ നിന്നും പത്തിയൂർ ശ്രീകുമാർ എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. കാലം 1984. കൃത്യമായി പറഞ്ഞാൽ 1984 മെയ് മാസം 30. പൈനാവിലുള്ള ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിൽ ക്ലാർക്ക് ജോലിക്കുള്ള നിയമന ഉത്തരവുമായി ഈ ഉള്ളവൻ ചെന്ന് കയറുന്നു. ഉടുമ്പൻ ജോലിക്കടുത്ത് പാമ്പാടും പാറയിൽ ജോലി ചെയ്യുന്ന അയൽവാസിയും സുഹൃത്തുമായ MP വിജയചന്ദ്ര ബാബുവാണ് എന്റെ വഴികാട്ടി. ചെറിയ ധൈര്യക്കുറവുണ്ടെങ്കിലും ബാബുവിന്റെ ബലത്തിൽ ഓഫീസ് മേലധികാരികളെ കണ്ടു, വാസസ്ഥലം കണ്ടുപിടിച്ചു. ഇടുക്കി അണക്കെട്ട് പണിയാൻ വന്ന ജോലിക്കാർക്ക് താമസിക്കാൻ നിർമ്മിച്ച ഡോർമിട്രി എന്ന മനോഹര നാമമുള്ള വാസസ്ഥലം, രണ്ട് തൊടുപുഴക്കാർ അയൽപക്ക മുറിയന്മാർ, ഉടുമ്പന്നൂരിലുള്ള KS പരീദ്, വഴിത്തലക്കാരൻ PS ജോസഫ്. തണുപ്പും മഴയും കൂട്ടിനുണ്ട്. നാളുകൾ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വന്തമായി പാചകം തുടങ്ങാൻ തീരുമാനിച്ചു. സ്റ്റൗവും പാത്രങ്ങളും വാങ്ങി പണി ആരംഭിച്ചു. രാവിലെ പുട്ട്, ഉപ്പുമാവ്, പഴം, ഉച്ചയ്ക്ക് പയർ, ബീൻസ്, തോരൻ, രസം. ഞങ്ങളുടെ രസത്തിന് പ്രത്യേകിച്ച് ഒരു രസവും ഉണ്ടാകാറില്ല. രാത്രി കഞ്ഞി, അച്ചാർ. അരിയിൽ നിന്നും കല്ലരിച്ചെടുക്കാൻ വിദഗ്ധൻ പരീതാണ്. 9 മണിവരെയെങ്കിലും ഉറങ്ങുന്ന ജോലി ജോസഫിന്. പ്രധാന നളൻ ഈ ചരിത്രകാരൻ. ചില ദിവസങ്ങളിൽ മീൻ വരെ വാങ്ങിച്ചു കളയും. മീനിനരയ്ക്കാൻ സ്വന്തം ക്വാർട്ടേഴ്സിലെ അരകല്ല് അനുവദിച്ചു തന്ന കുസുമയിടത്തേക്ക് പ്രത്യേക നന്ദി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ KS മുരളീധരൻ എത്തി. ഗൾഫിലായിരുന്ന മുരളി നാട്ടിൽ സർക്കാർ ജോലി കിട്ടിയപ്പോൾ പ്രവാസ ജീവിതം താൽക്കാലികമായി അവസാനിപ്പിച്ചതാണ്. മുരളി എത്തിയതോടുകൂടി അടുക്കളയുടെ രൂപം മാറി, ഭാവം മാറി. നളനൃപ ഗുണഗണം മുരളി ഏറ്റെടുത്തു. വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് സ്വന്തം പാചകപ്പുരയുണ്ടായിരുന്നു. മുരളിയാണ് അടുക്കളയ്ക്ക് ഒരു പേര് വേണമെന്ന് അഭിപ്രായപ്പെട്ടത്. പല സന്ദർഭങ്ങളിലും പരീത് ആവർത്തിക്കുന്ന പദമായിരുന്നു അന്തസ്. അങ്ങനെ അടുക്കളയ്ക്ക് പേരിട്ടു അന്തസ് ഭോജനശാല. രാവിലെ 6 മണിക്ക് അന്തസ് പ്രവർത്തനം ആരംഭിക്കും. അപ്പോഴേക്കും പരീത് അരികഴികൾ ജോലി പൂർത്തിയാക്കി വീണ്ടും ഉറങ്ങാൻ പോയിട്ടുണ്ടാകും. ഞങ്ങൾ നളന്മാർ പിന്നീടാണ് അരങ്ങിലെത്തുക. മുരളി നല്ലൊരു ഗായകനായിരുന്നു. പാചകവേലയ്ക്കിടെ മുരളിയുടെ പാട്ടുണ്ടാകും. അലുമിനിയം കലത്തിലുള്ള എന്റെ പക്കവും തരംഗിണിയുടെ പാട്ടുകളുമായിരുന്നു മുഖ്യം. ആ സമയത്താണ് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, കുടജാദ്രിയിൽ കുടികൊള്ളും ഭഗവതി തുടങ്ങിയ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടു തുടങ്ങുന്നത്. ചലച്ചിത്രം തിയേറ്ററിൽ എത്തിയില്ലെങ്കിലും ആ പാട്ടുകളെല്ലാം ആസ്വാദകർ വളരെ വേഗം ഏറ്റെടുത്തു. വർഷം 42 കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു മെയ് മാസം 30 കൂടി കടന്നു വരുന്നു. നിരവധി പേർ ഇപ്പോഴും സൗഹൃദ വലയത്തിലുണ്ട്. മൂത്ത ചേച്ചിയെപ്പോലെ ഞങ്ങളെ സ്നേഹിച്ച പി സുബൈദ ഉമ്മ, നീളൻ മുടി കെട്ടിവെച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഓഫീസിലെത്തുന്ന രാജൻ ചാലങ്കോട് എന്ന സ്വാമി, നാടകത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന മാത്യു മറ്റക്കര, SL പുരം NS കുറുപ്പ്, നിത്യഹരിത വിവാഹിതൻ കങ്ങഴക്കാരൻ ജോർജ്, ക്വാർട്ടേഴ്സിൽ ചെന്നാൽ ബിസ്ക്കറ്റും കട്ടൻ കാപ്പിയും കുളിക്കാൻ ചൂടുവെള്ളവും ഏറെ സ്നേഹത്തോടെ തരുന്ന PV മധുസൂദനൻ നായർ എന്ന മണിമലക്കാരൻ, വൈക്കം KG സുഭദ്ര, തൃശൂർ KG കമല, സൗഹൃദ നിര അവസാനിക്കുന്നില്ല. ഭൂരിഭാഗം പേരുമായും ഇപ്പോഴും ആർദ്രമായ ബന്ധം സൂക്ഷിക്കുന്നു. ചെപ്പിൽ നിന്നും പുറത്തേക്കെടുക്കുന്ന ഗാനം വിദ്യാധരൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്ന ഓർമ്മപ്പാട്ടാകട്ടെ. സ്നേഹത്തോടെ പത്തിയൂർ ശ്രീകുമാർ. വളരെ മനോഹരമായൊരു കത്ത്. അടുക്കും ചിട്ടയുമുള്ള ഓർമ്മകൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി തന്നെ പത്തിയൂർ ശ്രീകുമാർ എഴുതിയിട്ടുണ്ട്. ഗാനം കേട്ടാലോ? കാണാനും കൊതിച്ചത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ P ഭാസ്കരൻ, സംഗീതം വിദ്യാധരൻ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഒരു അധ്യാപകനെ പ്രണയിക്കുന്നത് തെറ്റാണ് എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ പ്രണയിച്ചതും കത്തുകൾ എഴുതിയിരുന്നതും എൻ്റെ അധ്യാപകൻ്റെ അമ്മയ്ക്കാണ്. ആ കത്തുകളുമായി ദൂത് പോകുന്നത് ഈ അധ്യാപകനും. ആരാണ് ഈ സാഹസത്തിന് മുതിർന്നത്? കൊല്ലം ജില്ലയിലെ പുത്തൂർ സ്വദേശിയായ കാർത്തിക അരവിന്ദാണ് ഈ സൂചനയോടുകൂടി കത്ത് ആരംഭിച്ചിരിക്കുന്നത്. കത്ത് തുടർന്ന് വായിക്കാം. എന്താണ് സംഭവം എന്നറിയാമല്ലോ. ഓർമ്മച്ചപ്പിന് ആകെ കൺഫ്യൂഷനായില്ലേ? തീർച്ചയായും. എന്നാൽ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താം. കാർത്തിക അരവിന്ദ്, കൊല്ലം പുത്തൂർ സ്വദേശി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ട്യൂഷന് പോയ സ്ഥലത്തെ ഒരു അധ്യാപകനായിരുന്നു സുഭാഷ് സാർ. വളരെ നല്ല അധ്യാപകനായിരുന്നു അദ്ദേഹം. ഞങ്ങളോടെല്ലാം നല്ല സൗഹൃദം. ഒരിക്കൽ മറ്റൊരാളുടെ കല്യാണ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയും കാണാൻ കഴിഞ്ഞു. ഭാര്യയെയും മക്കളെയും അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി തന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഞാൻ കണ്ട് ഞെട്ടി. എന്നെ നഴ്സറിയിൽ ആദ്യാക്ഷരം പഠിപ്പിച്ച എൻ്റെ ടീച്ചർ. നഴ്സറിയിൽ നിന്നും പോയ ശേഷം വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഞാൻ ടീച്ചറെ കണ്ടിട്ടുള്ളൂ. പിന്നെ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. എങ്കിലും ആ സുന്ദരിയായ എൻ്റെ ടീച്ചറെ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. ആരോട് ചോദിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും ആ ടീച്ചറിനെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ കല്യാണവേദിയിൽ വെച്ച് അധ്യാപകനെയും അദ്ദേഹത്തിൻ്റെ അമ്മയായ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറെയും കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പിന്നെ ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ ഞാൻ ടീച്ചറുടെ വിശേഷങ്ങൾ സാറിനോട് ചോദിക്കും. അടുത്തതായി വന്ന ഒരു ക്രിസ്മസിന് ഞാൻ ടീച്ചർക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് സാറിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ മറുപടിയായി ഒരു കത്താണ് എനിക്ക് കിട്ടിയത്. എന്നെ മടിയിലിരുത്തി താലോലിക്കുന്നത് പോലെ തോന്നുന്നു അത്രയും വാത്സല്യം നിറഞ്ഞ കത്ത്. ഞാൻ എഴുതിയ കത്തിനുള്ള മറുപടിയായി വീണ്ടും ട്യൂഷൻ സെൻ്ററിൽ സാറ് വന്നു. അങ്ങനെ അങ്ങനെ ആഴ്ചയിൽ ഒരു കത്ത് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തുടങ്ങി. ട്യൂഷൻ സെൻ്ററിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ കത്തിടപാട്. ടീച്ചറുടെ കത്ത് എഴുതുന്ന ശൈലി വായിക്കാൻ ആ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കത്തുകൾ വായിച്ചിരുന്നത്. പഠനം പൂർത്തീകരിച്ച ശേഷം ജോലി കിട്ടി ഞാൻ ബാംഗ്ലൂർ പോയി. വിവാഹം കഴിഞ്ഞ് പിന്നെയും വിദേശത്ത്. ടീച്ചറുമായുള്ള ബന്ധം എന്നിട്ടും മുറിഞ്ഞില്ല. വീഡിയോ കോളും സന്ദേശവുമായി ഇന്നും തുടരുന്നു. ഇപ്പോൾ ടീച്ചറിൻ്റെ ആരോഗ്യനില കുറച്ച് മോശമാണ്. എന്നാലും ആ ചിരിക്ക് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. ഐശ്വര്യത്തോടെയും ആരോഗ്യത്തോടെയും എൻ്റെ ടീച്ചർ എന്നോടൊപ്പം എന്നും ഉണ്ടാകാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. റേഡിയോ കേൾക്കുന്ന എൻ്റെ ടീച്ചർക്ക് ഒരു പാട്ടും സമർപ്പിക്കുന്നു. ടീച്ചറുടെ പ്രിയപ്പെട്ട ഗാനം പൊൻപുലരുളി പൂ വിതറിയ കാളിന്തി ആടുന്ന വൃന്ദാവനം. ടീച്ചറുടെ പേര് രമ രാജേന്ദ്രൻ. പാട്ട് പ്രക്ഷേപണം ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ ആകാശവാണി ഓർമ്മച്ചപ്പിൻ്റെ പ്രിയ ശ്രോതാക്കളിൽ ഒരാളായ കാർത്തിക അരവിന്ദ്. കാർത്തിക തുടക്കത്തിൽ സൂചിപ്പിച്ചത് അധ്യാപകനെ പ്രണയിക്കുന്നത് തെറ്റാണ് എന്നാണ്. പക്ഷേ ഇവിടെ അധ്യാപകനോടുള്ള സ്നേഹത്തെക്കാളേറെ ടീച്ചറെ

സ്നേഹിക്കുന്ന കാർത്തിക അരവിന്ദന്റെ കത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കേട്ടോ, ഗാനം കേട്ടാലോ. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പെഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ലതികയും പാടിയ ഗാനം.

0: പ്രേക്ഷകരെ ഓർമ്മിച്ചപ്പോൾ തുടരും റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,580 രൂപയും പവന് 116,640 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ, ഓർമ്മിച്ചപ്പ് തുടരുന്നു.

ഓർമ്മച്ചപ്പിൽ ഇനി സലിം കുമാർ പട്ടണക്കാട് പങ്കുവെച്ച ഓർമ്മകൾ കേൾക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ആദ്യമായിട്ടാണ് ഞാനൊരു കത്തെഴുതുന്നത്. രഞ്ജിനിയിലേക്ക് എഴുതാറുണ്ട്. പഴയൊരു ഓർമ്മയാണിത്. അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഒന്നുമില്ലായിരുന്നു. അടുത്ത സമ്പന്നമായ അയൽവാസിയുടെ വീട്ടിൽ പോയിരുന്നാണ് റേഡിയോ പരിപാടികൾ കേട്ടിരുന്നത്. അതും ആ വീട്ടുകാർ റേഡിയോ വയ്ക്കുമ്പോൾ മാത്രം. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. ചലച്ചിത്രഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, നാടകങ്ങൾ, വള്ളംകളിയുടെ ദൃക്സാക്ഷി വിവരണം എല്ലാം കേട്ടിരുന്നത് ആ വീട്ടിൽ ചെന്നിരുന്നാണ്. ആ വീട്ടിലെ ഒരംഗം, അതായത് സുജാത എന്ന ചേച്ചി, നല്ലൊരു ഗായികയായിരുന്നു. ശാസ്ത്രീയ സംഗീതം പഠിച്ചിരുന്നു. അന്ന് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തിരുന്ന ലളിത സംഗീത പാഠം ആ ചേച്ചി എഴുതിയെടുത്ത് പാടി പഠിച്ചിരുന്നു. പിന്നീട് അവർ സംഗീത അധ്യാപികയും ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ലളിതഗാനങ്ങൾ പാടുകയും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് ആ വീട്ടിൽ റേഡിയോ ഇല്ല. എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ടെന്നാലും അന്ന് സിനിമ കാണണമെങ്കിൽ പൊന്നാംവെളിയിൽ ഉണ്ടായിരുന്ന ജയലക്ഷ്മി ടാക്കീസിൽ പോകണം. തറ, ബെഞ്ച്, സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെ സീറ്റുകൾ. അന്ന് വളരെ ദരിദ്രമായിരുന്നു എൻ്റെ കുടുംബം. തറ ടിക്കറ്റിനുള്ള 50 പൈസ തരപ്പെടുത്താൻ പോലും കഴിയുമായിരുന്നില്ല. നിത്യവും നടന്നു പോയി തിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കും, സിനിമാ പാട്ടുകൾ കേൾക്കും. ആൾക്കാർ തിയേറ്ററിനകത്തേക്ക് കയറി സിനിമ തുടങ്ങും വരെ ഞാൻ പുറത്ത് നിരാശയോടെ നിൽക്കും, പിന്നെ മടങ്ങും. അന്ന് വയലാറിൻ്റെ ഗാനങ്ങൾ മൈക്കിലൂടെ കേൾക്കുമ്പോൾ വല്ലാത്ത അഭിമാനം തോന്നിയിരുന്നു. ഇന്നും അതിന് ഒരു മാറ്റവുമില്ല, കാരണം എൻ്റെ നാട്ടുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ നേരിട്ട് കാണാനും കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ സമീപമുള്ള മുത്തിയമ്മക്കാവിൽ, ഇന്ന് ദുർഗാ ഭഗവതിക്കാവ്, അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സാക്ഷാൽ വയലാർ എത്തുമെന്നറിഞ്ഞ് ഞാൻ ക്ഷേത്രപ്പറമ്പിൽ കെട്ടി ഉയർത്തിയ സ്റ്റേജിന് മുന്നിലായി പോയി ഇരിപ്പുറപ്പിച്ചു. വയലാർ വന്നു, വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടും കണ്ണടയും ധരിച്ച്. ആ മുഖത്ത് പുഞ്ചിരിയുണ്ടായിരുന്നു. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ഒരു പാട്ടിനെക്കുറിച്ച് പറഞ്ഞു. സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയും നേരം. ഗ്രാമചന്ത എന്ന പ്രയോഗം മാറ്റണമെന്ന് എല്ലാവരും നിർബന്ധിച്ചിരുന്നുവെന്നും താനത് മാറ്റാൻ തയ്യാറായില്ല എന്നും അദ്ദേഹം പറഞ്ഞത് കേൾക്കുകയുണ്ടായി. അതായത് ഗ്രാമചന്തയുടെ വിശുദ്ധി, നിഷ്കളങ്കത, പാവാടയും ബ്ലൗസും ധരിച്ച് വരുന്ന ഗ്രാമീണ പെൺകുട്ടികൾ, തോർത്തുമുണ്ട് ധരിച്ച് വരുന്ന കർഷകർ, കാളവണ്ടിയിലും വള്ളങ്ങളിലും സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന അക്കാലത്തിൻ്റെ നിഷ്കളങ്കത, അതായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഓരോരുത്തരുടെയും കാമുകിമാർ താമസിക്കുന്ന ഗ്രാമങ്ങൾ സ്വർഗത്തേക്കാൾ സുന്ദരമാണെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കും ഓരോ വയലാർമാരാകാൻ കഴിയും. അതിന് കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും വേണമെന്നുകൂടി അദ്ദേഹം അന്നവിടെ പറഞ്ഞു. ഈ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾപ്പിക്കുമോ? സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിരിയും ഗ്രാമം. ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം KP മോഹനൻ പെരുമ്പളം, മുകുന്ദൻ ജി കൈമൾ തൃച്ചാട്ടുകുളം, ബേബി പാപ്പാളിൽ മുഹമ്മ, ചേർത്തല കുറുപ്പംകുളങ്ങര കുറവൻചിറ പുരുഷൻ, രാധ വയലാർ എന്നിവർക്കും ആകാശവാണിയിലെ മറ്റ് സുഹൃത്തുക്കൾക്കുമായി സമർപ്പിക്കുന്നു. സ്നേഹപൂർവം, സലിം കുമാർ, പട്ടണക്കാട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനം 1970 പുറത്തിറങ്ങിയ ദത്തപുത്രൻ എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, വയലാറാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: ഊഴനാട് നിന്നും വിമല തോമസ് അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. ഉല്ലാസയാത്രകൾ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണല്ലോ. എന്റെ കുട്ടിക്കാലത്തെ ഉല്ലാസയാത്രാ വിശേഷങ്ങൾ, ഓർമ്മകളുടെ തിരുമുറ്റത്ത് സുഗന്ധവാഹികളായ പുഷ്പങ്ങൾ വിടർത്തി മനോഹരമായ ഒരു തണൽമരമായി ഇന്നും നിൽക്കുന്നു. ഞാൻ തിരുവനന്തപുരം നെയ്യാർ ഡാം സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. വർഷ അവസാനമുള്ള നാളുകളിൽ സ്കൂളിൽ നിന്ന് വിനോദയാത്ര സംഘടിപ്പിച്ചു. അധ്യാപകനെ ക്ലാസ്സിൽ അറിയിച്ചപ്പോൾ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. ഉല്ലാസയാത്രയിൽ ആദ്യം പോയത് വഴുതക്കാട് സർ സി പി രാമസ്വാമി അയ്യരുടെ ഔദ്യോഗിക വസതിയിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പഴയ ആകാശവാണി തിരുവനന്തപുരം റേഡിയോ നിലയത്തിലാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ വീട്ടിലെ റേഡിയോയിൽ പാട്ടുകളും വാർത്തകളും ദിവസവും കേൾക്കുമായിരുന്നതിനാൽ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. പഴയ ഓടിട്ട കെട്ടിടവും നീളത്തിലുള്ള വരാന്തയും അകത്തുള്ള ഓഫീസും റെക്കോർഡിംഗ് റൂമുകളും എല്ലാം കണ്ണിറയെ കണ്ടു. അവിടുത്തെ കാഴ്ചകൾ എന്റെ അത്ഭുതം വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് കാഴ്ച ബംഗ്ലാവും മൃഗശാലയും കണ്ട് മടങ്ങി. വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും ഒരു 5ാം ക്ലാസ്സുകാരിക്ക് അതൊരു ഉത്സവം പോലെ ആയിരുന്നു. അന്നത്തെ ആ ഉല്ലാസയാത്രയുടെ ഓർമ്മയ്ക്കായി ചിത്രശലഭങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ 1ാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് പൂഴനാട് നിന്നും വിമല തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്റെ സംസ്കാരവും അറിവും ഊർജവും സന്തോഷവും സ്വഭാവ രൂപീകരണത്തിലുമെല്ലാം പ്രധാന പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് തിരുവനന്തപുരം ആകാശവാണി നിലയം. സ്നേഹപൂർവം വിമല തോമസ്. ഗാനം കേൾക്കാം. ചിത്രശലഭങ്ങളുടെ വീട് എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ വയനാട് എഴുതി, മുഹമ്മദ് ഷക്കീൽ സംഗീതം നൽകി, നിഖിൽ, പ്രവീൺ, വിജയകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം.
1: ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു.

0: മഴ.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
0: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല. കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: 916 ഹാൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
6: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
7: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
6: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
7: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
6: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
7: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
6: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സ്.
8: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
9: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട് വെട്ടിക്കുളങ്ങരയിൽ നിന്നും ശ്രീ ലേഖ എസ് അയച്ച കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, മനുഷ്യന്റെ ഓർമ്മകൾ ഓർമ്മച്ചപ്പിലൂടെ കേൾക്കുമ്പോൾ അനുഭവവേദ്യങ്ങളായ കാര്യങ്ങളാണല്ലോ ഓർമ്മകളായി നമ്മിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ആ ഓർമ്മകൾ കത്തുകളിലൂടെ കേൾക്കുമ്പോൾ മനസ്സിന് സുഖമുള്ളതുമുണ്ട്, ദുഃഖമുള്ളതുമുണ്ട്. സന്തോഷം മനസ്സിലുണ്ടാകുമ്പോൾ മുഖത്ത് പ്രതിഫലിക്കും. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ ചൊല്ല്. മലയാള ഗാനങ്ങളും അങ്ങനെയാണ്. പഞ്ചാമൃതം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, ജയചന്ദ്രൻ ആലപിച്ച ഹൃദയേശ്വരിയെ നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മിച്ചപ്പിൽ വരുന്ന എല്ലാ ഗാനങ്ങളും സുന്ദരങ്ങളാണ്. ജീവിതത്തിൽ നേർക്കാഴ്ചകൾ മനസ്സിലാക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഓർമ്മച്ചപ്പ്. വിനോദയാത്ര പോയ വിവരം, ട്രെയിൻ യാത്രകൾ, പഠിച്ച കാലത്തെ കൂട്ടുകാരെ പിന്നെ കാണുമ്പോഴുള്ള ഓർമ്മകൾ, അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ ഓർമ്മകളാണല്ലോ ഓർമ്മച്ചപ്പ് പങ്കുവയ്ക്കുന്നത്. ഈ ഗാനം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളായ ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ, സുധർമ്മ മന്തികപ്പള്ളി, സതിയമ്മ ചേച്ചി, ഷീജ മുണ്ടക്കപ്പള്ളി, ശാന്ത ഗോപിനാഥ് കളത്തിൽ, പിന്നെ ഓർമ്മിച്ചപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. കൂടാതെ ബിന്ദു ആലപ്പുഴ, ലൈല ആലപ്പുഴ എന്നിവർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും ശ്രീലേഖ കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പഞ്ചാമൃതം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഴയെക്കുറിച്ചാണല്ലോ ഇന്നത്തെ ഓർമ്മച്ചെപ്പിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ബാല്യത്തിലെ മഴ ഒരു ഓർമ്മയാണ്, കൗമാരത്തിലെ മഴയും ഓർമ്മയാണ്, യൗവനത്തിലെ മഴയും പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്ന എല്ലാ മഴകളും ഓർമ്മയാണ്. മഴകൾ ഭൂമിയെ തണുപ്പിക്കട്ടെ, ഒപ്പം മനസ്സിനെയും.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
8: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
7: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
9: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
10: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
9: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

നമസ്കാരം. പ്രധാന വാർത്തകൾ. പശ്ചിമ ബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ജൂലൈയിൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി വെർച്വൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി തീരുമാനമറിയിച്ചത്. പശ്ചിമബംഗാളിലെ ഭാൽത നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡേയ്ക്ക് ലീഡ്. 9,534 വോട്ടിനാണ് പാണ്ഡെ മുന്നിട്ട് നിൽക്കുന്നത്. യു പി എസ് സി സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ ആരംഭിച്ചു. ദേശീയതലത്തിൽ 820,000 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. സംസ്ഥാനത്തെ തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് അത്തോളിയിലെ എണ്ണമില്ലിൽ ഇന്നലെ രാത്രി വൻ തീപിടുത്തമുണ്ടായി. കൊപ്രയും തേങ്ങയും 2,000 ലിറ്ററോളം വെളിച്ചെണ്ണയും കത്തിയതോടെ ഓയിൽ മില്ലും പൂർണ്ണമായി തകർന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ബാലലോകം.
1: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്ന്. ആദ്യം ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് സൗപർണിക എ ആർ.
2: മഴമേഖവർണന്റെ മൂളം തണി.

0: തീർന്നുവോ കണ്ണാ, പരിഭവം തീർന്നുവോ.
1: ഇനി ഒരു മോണോ ആക്ടാണ്, അവതരിപ്പിക്കുന്നത് അനഘ എവി.
2: വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾക്കൊരു ഭാരമാകുമ്പോൾ ആ ബാധ്യത ഒഴിപ്പിക്കുന്നതിനായി അവരെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലാക്കുക എന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു രക്ഷാമാർഗമാണ്. ഇതിലേക്കായി ഒരു വൃദ്ധമുത്തശ്ശിയുടെ വ്യർത്ഥ സ്വപ്നങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. ഭീരാന്ത, ആർക്കാട ഭീരാന്ത്, ഈ ആമിന താത്തക്കെ തലക്ക് നല്ല ബെളിവാണ്. ആമിന താത്ത എന്നല്ലാട് ഇതാരും നമ്മളെ മുഖത്തോക്കി വിളിച്ചിട്ടില്ലാന്ന്. പക്ഷെ വിളിച്ച് ഓള് ടോമോന്റെ കെട്ടിയോള് ഇംഗ്ലീഷിൽ നമ്മളെ വിളിച്ച് ബോസിന്ന്. ആദ്യം നമുക്ക് അർത്ഥമൊന്നും മനസ്സിലായില്ല, പിന്നോളം മോറ് കണ്ടപ്പോ തിരിഞ്ഞ് തോപേണ്ട അതിനോന്ന് പറഞ്ഞ് പുറത്തിട്ടൊന്ന് കൊടുത്ത്. അയിനാണ് നമ്മളീ ഭീരാന്തന്മാരടി കൊണ്ടിട്ടിരിക്കണത്. അല്ല നാരായണമ്മേ, ഈ ബോസിന്നൊക്കെ പറഞ്ഞ എന്താ എനിക്കറിയില്ല, ഇംഗ്ലീഷൊന്നും എനിക്കത്ര പോരാ, മലയാളം തന്നെ എനിക്കിപ്പോ നേരോശോ വായിക്കാൻ കഴിയണില്ല. മോൻ അമേരിക്കയിൽ നിന്ന് അയക്കുന്ന കത്തൊക്കെ കൊണ്ട് തരുമ്പോ കണ്ണ് കാണില്ല, കണ്ണരെടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടറില്ലേ കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയ ഒന്ന് വായിപ്പിക്കാറേ. എനിക്കെന്റെ ജനിക്കാതെ പോയ മോനെ പോലെ. അല്ല ഹാമിനിക്ക് എങ്ങനെയാണ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കണത്? ഹാമിനെ അല്ലാന്ന് ഹാമിനെ താത്താന്ന് വിളിക്കണേ. മൂപ്പ് നോക്കണ്ടേ, ദേ നിങ്ങൾ ഗുളിക കഴിക്കുന്നുണ്ടോ? അത് ഞാൻ ഡോക്ടറിനെ വിളിക്കണം. സത്യം പറയാലോ, ആ ഗുളിക കഴിച്ച തല പൊങ്ങൂല. അതൊന്നും സാരയില്ല, പിന്നെ ഇന്നെന്റെ മോനും കുട്ടികളൊക്കെ വിളിക്കാൻ വരിക അങ്ങ് അമേരിക്കയെന്ന്. ഇവിടുത്തെ സ്വത്തും വീടും എല്ലാം വിറ്റു. അല്ലെങ്കിലും എനിക്കെന്തിനാ സ്വത്തും വീടും ഒക്കെ, എനിക്കെന്റെ മോനില്ലേ. അല്ല ആരൊക്കെയാ വരണേ? മോളൂട്ടി വരൂ, തൃശ് എത്ര നേരെ കാത്തിരിക്കണോന്നറിയോ, ഇങ്ങോട്ട് വരൂ. ഷോ വേണ്ട, ഇന്നലെ മമ്മി ഡാഡിയോട് പറഞ്ഞ് ഞാൻ കേട്ടതാ, ഈ തലയ്ക്ക് വെളിവില്ലാത്ത മുത്തശ്ശിക്ക് എന്തിനാ അമേരിക്ക കൊണ്ടുവന്നേ? ഷോ വേണ്ട, എനിക്ക് പേടിയാ. ഷോ വേണ്ട, എന്താണ് ഈ പിഞ്ചു കുഞ്ഞിന്റെ തലയിൽ കൂടെ ഇങ്ങനെ വിഷം കുതിച്ചിരിക്കുന്നത്? നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും സാറിയില്ല, വല്ല ഗുരുവായൂരോ ക്ഷേത്ര നടയിലോ കൊണ്ടാക്കിയാ മതി, വല്ല ഭിക്ഷ തണ്ടെങ്കിലും ഞാൻ ജീവിച്ചോളാം. പക്ഷെ എനിക്ക് ഭ്രാന്തില്ല. ദേവരുന്ന ഡോക്ടർ ലോഹിട്ട മനുഷ്യനാ അദ്ദേഹം, അദ്ദേഹം കാണാൻ പറയില്ല. ചോദിക്കടാ ചോദിക്ക.
3: ഡോക്ടർ, എന്തുകൊണ്ടാണ് അമ്മ ഇത്ര പെട്ടെന്ന് വയലൻസ് ആകുന്നത്? ഐ ആം സോറി.

0: ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അമ്മയെ അമേരിക്ക കൊണ്ടുപോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എത്ര പണം വേണമെന്ന് ഞാൻ ചിലവാക്കാം, എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടണം. മിസ്റ്റർ വാസുദേവൻ, നിങ്ങൾ പറയുന്നത് പോലെയുള്ളൊരു പ്രശ്നം ഈ അമ്മയ്ക്കുള്ളതായി ഞങ്ങൾക്കാർക്കും ഇതുവരെ തോന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്മയെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം. വേണ്ടച്ചോ, വേണ്ട വേണ്ട. പത്തു മാസം ഈ വയറ്റിൽ ചുമന്ന് പറ്റിയവന്റെ കൂടെ എനിക്ക് പോണ്ടച്ചോ, എനിക്ക് പോണ്ട. എത്രയോ പ്രാവശ്യം കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അച്ഛോ എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചമോനെ എന്ന് വിളിച്ചോട്ടെ. അമ്മനെ താത്ത, ഇനി നിങ്ങളൊക്കെ ഉള്ളൂ, ഇനി നിങ്ങളൊക്കെ ഉള്ളൂ.
1: മാതാപിതാക്കൾ കൺകണ്ട ദൈവങ്ങളാണ്, അതിനാൽ അവരെ അവഗണിക്കരുത്, അവരെ മാറോട് ചേർക്കുക.
2: ബാലലോകത്തിൽ അടുത്തത് ബദ്രിനാഥ് SR അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

ഇടമുനൂപ വനമകുരംഗപൂരി നീ കാവേരി തിരമുനൂ പാവനമകു രംഗപുരി.

0: ഇനി ഒരു ഹിന്ദി കവിതയായാലോ. ചൊല്ലുന്നത് ശ്രേയ ജെ നായർ.
1: ഹിന്ദി സാഹിത്യ കേ അമർ കലംകാർ ശ്രീ ഹരിവൻഷ് റായ് ബച്ചൻ ജീ കി തും മുജ്കോ കബ് തക് രോകോഗെ കവിത പ്രസ്തുത കർനേ ജാ രഹി ഹൂം. മുട്ടി മേ കുച്ച് സപ്നേ ലേക്കർ ഭർക ജേബോ മേ ആശായേ ദിൽ മേ ഹേ അർമാൻ യഹി കുച്ച് കർ ജായേ കുച്ച് കർ ജായേ സൂരജ് സാ തേജ് നഹീ മുജ്മേ ദീപക് സാ ജൽതാ ദേഖോഗേ സൂരജ് സാ തേജ് നഹീ മുജ്മേ ദീപക് സാ ജൽതാ ദേഖോഗേ അപ്നി ഹദ് റോഷൻ കർനേ സേ തും മുജ്കോ കബ് തക് രോകോഗേ തും മുജ്കോ കബ് തക് രോകോഗേ മേ ഉസ് മാഠി കാ വൃക്ഷ നഹീ ജിസ്കോ നദിയോ നേ സിഞ്ചാ ഹൈ മേ ഉസ് മാഠി കാ വൃക്ഷ നഹീ ജിസ്കോ നദിയോ നേ സിഞ്ചാ ഹൈ ബഞ്ചർ മാഠി മേ പൽകർ മേനേ മൃത്യു സേ ജീവൻ ഖീച്ചാ ഹൈ മേ പത്ഥർ പർ ലിഖി ഇബാരത് ഹൂം മേ പത്ഥർ പർ ലിഖി ഇബാരത് ഹൂം ശീശെ സേ കബ് തക് തോഡോഗേ മിറ്റനേ വാലാ മേ നാം നഹീ തും മുജ്കോ കബ് തക് രോക്കോഗേ തും മുജ്കോ കബ് തക് രോക്കോഗേ ഇസ് ജഗ് മേ ജിത്നേ സുൽമ നഹീ ഉത്നേ സഹനേ കി താക്കത് ഹൈ ഇസ് ജഗ് മേ ജിത്നേ സുൽമ നഹീ ഉത്നേ സഹനേ കി താക്കത് ഹൈ താനോ കേ ഭീ ഷോർ മേ രഹകർ സച്ച് കഹനേ കി ആദത് ഹൈ മേ സാഗർ സേ ഭീ ഗഹരാ ഹൂം മേ സാഗർ സേ ഭീ ഗഹരാ ഹൂം തും കിത്നെ കങ്കട് ഫേക്കോഗേ ചുന ചുന കർ ആഗേ ബഢൂംഗാ മേ തും മുജ്കോ കബ് തക് രോക്കോഗേ കി തും മുജ്കോ കബ് തക് രോക്കോഗേ ഝുക് ഝുക് കർ സീധാ ഖഡാ ഹുവാ അബ് ഫിർ ഝുക്നേ കാ ഷോക് നഹീ ഝുക് ഝുക് കർ സീധാ ഖഡാ ഹുവാ അബ് ഫിർ ഝുക്നേ കാ ഷോക് നഹീ അപ്നേ ഹീ ഹാത്തോ രചാ സ്വയം തുംസേ മിട്നേ കാ ഖൌഫ് നഹീ തും ഹാലാത്തോ കി ഭട്ടി മേ ജബ് ജബ് ഭീ മുജ്കോ ഝോക്കോഗേ തപ് തപ് കർ സോനാ ബനൂംഗാ മേ തും മുജ്കോ കബ് തക് രോക്കോഗേ തും മുജ്കോ കബ് തക് രോക്കോഗേ അന്ത് മേ അന്ധേരാ കിത്നാ ഭീ ഘനാ ഹോ കോശിഷ് കാ ദിയാ ജൽതേ രഹനാ ചാഹിയേ.
0: സ്നേഹ SS അവതരിപ്പിക്കുന്ന ലളിത ഗാനമാണ് അടുത്തത്.

ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു സംഘഗാനമാണ്. സൗപർണിക എ ആർ, അൻസു സുജിത്, ബദ്രിനാഥ് എസ് ആർ, സുവൻ സുരാജ്, ആരാധ്യ ബിനു, ആരഭി ജെ എസ് നാഥ്, റിയ ദിനകർ, സ്നേഹ എസ് എസ്, അക്ഷിക ആർ നായർ എന്നിവരാണ് പാടുന്നത്.

സരി സ ധ സരി സ മാ സരി സ ധ സരി സ സരി സരി മരി മരി മദ മദ മദരി സാ സ താളം തക തകിട ശിവ താണ്ഡവം ഹാരണ്യ തിരുടമരു ചൊല്ലുന്ന താളം കാലപ്രമാണത്തിനാധാരം താളം സംഗീത കൃതികൾക്കൊരാധാരം താളം തക്കിട്ട തക്കിട്ട

പാട്ട്, മാർഗംകളി പാട്ട്, ദിനക്കിട്ട പടയണി പാട്ട്, പാണരർ പാട്ട്, കളമെഴും പാട്ട്, വിൽപ്പാട്ട്. ഓഹോയ് ഓഹോയ് ഓഹോയ് എലമ മലമായിലേ സാ, ഓഹോയ് ഓഹോയ് ഓഹോയ് എലമ മലമായിലേ സാ.

0: சரி சரி சரி சரி சரி சரி சரி சரி
1: பாம் பலி பாம் பலி பாம் பலி பாம் பலி சரி சரி சரி சரி சரி சரி சரி நீ சரிம சரிம பலிம பலி பாம் பலி சரி சரிசா. തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.
2: ബാലലോകം സമാപിക്കുന്നു.
3: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
3: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
3: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
3: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
5: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
6: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
9: വേണം, ചെല്ലം പോവാം.
10: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
11: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
12: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
13: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
14: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും.
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50%.

0: ശതമാനം കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി, 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
5: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
6: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
7: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

ഇനി കേൾക്കാം പഞ്ചാരമിഠായി. കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചിത്രയും മിൻമിനിയും പാടിയത്, ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
2: വേണം വേണം, ചെല്ലം പോവാം.
3: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: പഞ്ചാര മിഠായി തുടരുന്നു. എം ജി ശ്രീകുമാർ, മാസ്റ്റർ ആദിത്യൻ, ലിയോ ഷുവാങ് എന്നിവർ പാടിയത് ചിത്രം ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന. സന്തോഷ് വർമ്മ, ലിയോ ഷുവാങ് എന്നിവരുടെ വരികൾക്ക് ഫോർ മ്യൂസിക്സിന്റെ സംഗീതം.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
1: പഞ്ചാരമിട്ടയിലെ അടുത്ത ഗാനം ജയചന്ദ്രനും ലതയും പി മാധുരിയും പാടിയത്. ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ. ചിത്രം സുപ്രഭാതം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഗിരീഷ് പതിഞ്ഞരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം രഥോത്സവം.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
8: പഞ്ചാര മിഠായി കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം സാജൻ കെ റാമിന്റെ സംഗീതത്തിൽ ചിത്രം പാടിയത് രചന മനോജ് മനയിൽ, ചിത്രം ചെന്നൈ കൂട്ടം.

പഞ്ചാരമിട്ടായി കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 12 മണി. ഇനി പ്രധാന വാർത്തകൾ. നമസ്കാരം, പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ കേൽക്കർ ചുമതലയേറ്റു. ഇന്നലെയാണ് ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലെ അഴിച്ചുപണിയിൽ ഡോക്ടർ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിൽ നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കറുടെ നിയമനത്തിൽ CPIM, BJPയും പ്രതിഷേധിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് SIRന്റെ പേരിൽ നിരവധി വോട്ടർമാരെ ഒഴിവാക്കിയെന്ന ആരോപണം കേൽക്കറും നേരിടുന്നുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിയമനത്തിലൂടെ കോൺഗ്രസിന്റെ കാപട്യവും ഇരട്ടത്താപ്പും പുറത്തുവന്നതായി BJP. പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ച BJPക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നതായി BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ തീരുമാനമാണ് നിയമനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അക്കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി VD സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചിയിലെ പൌരസ്വീകരണത്തിന് തുടക്കമായി. ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേഷ് പിഷാരടി എന്നിവർക്കും ചടങ്ങിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകും മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കുന്ന ഒരുക്കത്തിലാണ് കർഷകർ. പശ്ചിമബംഗാളിലെ ഭാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 6 റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 19,700 കവിഞ്ഞു. അന്തരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായരെ അനുസ്മരിച്ച് നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കും. രാഷ്ട്രീയ മാധ്യമരംഗങ്ങളിലെ പ്രമുഖരും KG യെ അനുസ്മരിക്കാനെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക്.

അധികാരം 100 Days of Love. ഈ ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസിനൊപ്പം പാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോവിന്ദ വസന്തയുടെ സംഗീതം.

അറിയിപ്പ്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9496596321. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ.

0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട് പട്ടം പഴവങ്ങാടി.
1: അഡ്വക്കേറ്റ് സുധാംശുവിന്റെ വരികൾക്ക് സുനിൽ പൽപ്പേപ്പുറത്തിന്റെ സംഗീതം, ചിത്രം പോർക്കളം. ഈ ഗാനം വിധു പ്രതാപിനൊപ്പം പാടിയതാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
3: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
5: ഗാനമാലിക.
6: ഇന്നീ പരിപാടിയിൽ മൃദുല വാര്യർ വിവിധ ഗായകരോടൊപ്പം പാടിയ യുഗ്മഗാനങ്ങൾ. അടുത്ത ഗാനം എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ സുദീപ് കുമാറിനൊപ്പം പാടിയത്. ഈ ഗാനത്തിന്റെ രചന ONB കുറുപ്പ്, ചിത്രം കളിമണ്ണ്.

0: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
2: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: ഗാനമാലിക

ഇന്നത്തെ ഗാനമാലികയിൽ കേൾക്കുന്നത് മൃദുല വാര്യർ വിവിധ ഗായകരോടൊപ്പം പാടിയ യുഗ്മഗാനങ്ങൾ. അടുത്ത ഗാനം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം. ചിത്രം വിശുദ്ധൻ ഈ ഗാനം ഷഹബാസമനൊപ്പം പാടിയതാണ്.

ഇന്നത്തെ ഗാനമാലികയിൽ അവസാനമായി വിനീത് ശ്രീനിവാസിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. ഓർമ്മയുണ്ടോ ഈ മുഖം, ഈ ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസിനൊപ്പം പാടിയത്.

0: ഈ ഗാനത്തോടെ ഗാനമാലിക സമാപിക്കുന്നു. മൃദുല വാര്യർ വിവിധ ഗായകർക്കൊപ്പം പാടിയ യുഗ്മഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ കേട്ടത്.
1: ഗാനമാലിക
0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 12 മണി കഴിഞ്ഞ 40 മിനിറ്റ്.

0: മോഹാലസ്യം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു.
1: സിൻകോപ്പി അഥവാ മോഹാലസ്യം വളരെ സാധാരണയായി കാണുന്ന ഒന്നാണിതെങ്കിലും നിങ്ങളിൽ എത്ര പേർക്ക് ഈ വാക്ക് സുപരിചിതമാണ്, എത്ര പേർക്ക് അതിനെപ്പറ്റി കൂടുതലായി അറിയാമെന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്താണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ വിവരിക്കാം. ഐശ്വര്യ എന്ന മിടുക്കിക്കുട്ടി പതിവ് പോലെ നല്ല ഉത്സാഹത്തിലാണ് അന്ന് സ്കൂളിൽ പോയത്. സ്കൂൾ അസംബ്ലി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു അത്. ഇളം വെയിലും കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. ഐശ്വര്യയ്ക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. ഒരു വല്ലായ്മ, ദേഹമാസകലം ഒരു മരവിപ്പ്. അവൾ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. തലയ്ക്ക് ഒരു ഭാരവുമില്ലാത്തതുപോലെ, കാഴ്ച മങ്ങുന്നു, തല കറങ്ങുന്നതുപോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പ്രതീതി. പിന്നെ ഒന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ അവൾ കണ്ടത് നിലത്ത് കിടക്കുന്ന അവളുടെ ചുറ്റും അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സഹപാഠികളെയും അധ്യാപകരെയുമാണ്. ആരോ മുഖത്ത് വെള്ളം തളിക്കുന്നു. കൂട്ടുകാരി മുഖത്ത് തട്ടി വിളിക്കുന്നു. ചമ്മലോടെ എഴുന്നേൽക്കാൻ തുടങ്ങി. വേണ്ട, കുറച്ചു നേരം കൂടി കിടക്കൂ, ആരോ പറഞ്ഞു. മറ്റൊരു സംഭവം, ഇവിടെ കഥാനായകൻ സിറിയക് ചേട്ടനാണ്. 75 വയസ്സുകാരൻ, സുമുഖൻ, കൊച്ചുവെളുപ്പാൻ കാലത്ത് മൂത്രമൊഴിക്കാൻ മുട്ടി എഴുന്നേറ്റ് പോയി നിന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തളർച്ച തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ പൈപ്പിൽ തലയിടിച്ചാണ് വീണത്. ഇവിടെ വിവരിച്ച സംഭവങ്ങൾ പോലെയൊന്ന് മിക്കവാറും എല്ലാവരും നേരിട്ട് അനുഭവിച്ചറിയുകയോ നേരിൽ കാണുകയോ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ആശുപത്രിയിൽ പോയി കുത്തിവയ്പ്പെടുക്കുമ്പോൾ, ലാബിൽ രക്തപരിശോധനയ്ക്കായി രക്തം കുത്തിയെടുത്തപ്പോൾ, വെയിലത്ത് കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന എന്തോ കണ്ടപ്പോൾ, ഞെട്ടിക്കുന്ന വാർത്ത കേട്ടപ്പോൾ, ഡെങ്കിപ്പനി ബാധിച്ച രോഗി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ, അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ. ഒരു സുപ്രധാന വ്യക്തിയുടെ സുരക്ഷയ്ക്കായി നട്ടുച്ച വെയിലത്ത് നിൽക്കുകയായിരുന്ന നല്ല കായികക്ഷമതയുള്ള കമാൻഡോ കൊഴഞ്ഞു വീണിട്ട് നാലുപേർ ചേർന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്ന ചിത്രം പത്രത്തിൻ്റെ മുൻപേജിൽ വന്നതും നമ്മുടെ മനസ്സിലുണ്ട്. ഇതാണ് സിൻകോപ്പി അഥവാ മോഹാലസ്യം. ക്ഷണികമായ അഥവാ താത്കാലികമായി ഉണ്ടാവുകയും തനിയെ ഭേദമാവുകയും ചെയ്യുന്ന ബോധക്ഷയം മൂലം ഒരാൾ കുഴഞ്ഞു വീഴുകയും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയൊന്നും കൂടാതെ തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് 40 മുതൽ 50% പേർക്കും അവരുടെ ജീവിതകാലത്ത് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇതുണ്ടാകാറുണ്ട് എന്ന്. എന്താണിവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് തലച്ചോറിലേക്ക് നിരന്തരമായ രക്തയോട്ടം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തടസ്സം അത് വന്നാൽ 3 മുതൽ 5 നിമിഷങ്ങൾക്കകം മോഹാലസ്യമുണ്ടാകും. ഒട്ടുമുക്കാൽ സന്ദർഭങ്ങളിലും ഇത് തന്നെയാണ് കാരണമാകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം, ബോധക്ഷയം വരുന്നതിൻ്റെ കാരണം സിൻകോപ്പി മാത്രമല്ല എന്നതാണ്. ജെന്നി, കോമ, ഷോക്ക്, ഹൃദയസ്തംഭനം, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയുക, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അതുണ്ടാകാം. എന്താണിതിൻ്റെ കാരണം? അത് പ്രധാനമായും മൂന്നായി തിരിക്കാം. റിഫ്ലക്സ്, ശരീരത്തിൻ്റെ യാന്ത്രികമായ പ്രതികരണം. പെട്ടെന്നുണ്ടായ വേദന കൊണ്ടോ ഭയം മൂലമോ കുറേ സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടോ നിർത്താതെയുള്ള ചുമ കാരണമോ മൂത്രമൊഴിച്ചു കഴിഞ്ഞ ഉടനെയോ ഇത് സംഭവിക്കാവുന്നതാണ്. അതുപോലെ തല പെട്ടെന്ന് വെട്ടിക്കുക, കഴുത്തിൽ ഷേവ് ചെയ്യുക, ഷർട്ടിൻ്റെ കോളർ മുറുകിയിരിക്കുക എന്നിവയും ഇതിന് കാരണമാകാം. ഓർത്തോസ്റ്റാറ്റിക്, കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന ആൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നത്. നിർജ്ജലീകരണം, ചില മരുന്നുകൾ എന്നിവ ഇതിന് കാരണമാകാം. 3, ഹൃദയ സംബന്ധമായ കാരണങ്ങൾ. ഹൃദയമിടിപ്പ്,

0: ക്രമാതീതമായി കൂടുകയോ വളരെയധികം കുറയുകയോ ചെയ്യുന്ന അവസ്ഥ, ഹൃദയാഘാതം, ഹൃദയപേശികളുടെ അസ്വാഭാവികമായ വികാസം തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ പ്രാഥമിക ചികിത്സ? സ്വയം അനുഭവിക്കാനോ മറ്റൊരാൾക്ക് ഇത് സംഭവിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടാകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാഥമിക ചികിത്സ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരാൾ കുഴഞ്ഞു വീഴാൻ പോകുമ്പോൾ അയാളുടെ ഭാവവും വിളർച്ചയും കണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ വീണു പരിക്ക് പറ്റാതിരിക്കാൻ അയാളെ സഹായിക്കുക. പിടിച്ച് സാവധാനം നിങ്ങൾക്കും രോഗിക്കും സുരക്ഷിതമായ ഒരിടത്ത് നിലത്ത് കിടത്തുക. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി രണ്ട് കാലുകളും ഏതാണ്ട് ഒരടി ഉയർത്തി വയ്ക്കുക. വസ്ത്രങ്ങൾ മുറിയിരിക്കുന്നെങ്കിൽ അയച്ചു കൊടുക്കണം, പ്രത്യേകിച്ചും കോളർ, അത് ഗുണം ചെയ്യും. അയാളുടെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അയാളുടെ രണ്ട് തോളിലും തട്ടി ഉറക്കെ വിളിക്കുക. അയാൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ എന്നറിയാനാണിത്. ശ്വാസം എടുക്കുന്നുണ്ടോ എന്നറിയാൻ അയാളുടെ വയറും നെഞ്ചും ഉയർന്നു താഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നാഡിമിടിപ്പ് അഥവാ പൾസ് നോക്കാൻ അറിയാമെങ്കിൽ മാത്രം നോക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആൾ പ്രതികരിക്കുന്നില്ല, ശ്വാസവും നാഡിമിടിപ്പും ഇല്ല എങ്കിൽ CPR അഥവാ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആരംഭിക്കണം. ശ്വാസവും നാഡിമിടിപ്പും ഉണ്ടെങ്കിൽ അയാളോടൊപ്പം തുടരുക. ബോധം വന്നയുടൻ എഴുന്നേൽക്കാൻ സമ്മതിക്കരുത്. അയാൾക്ക് മനോധൈര്യം കൊടുക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആളിൻ്റെ മുഖത്ത് വെള്ളമൊഴിക്കുകയോ തളിക്കുകയോ ചെയ്യാൻ പാടില്ല. പൂർണ്ണമായി ബോധം തെളിയുന്നതിന് മുൻപ് വെള്ളം കുടിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായി വൈദ്യസഹായം തേടേണ്ടത് എപ്പോഴാണ് എന്നതാണ്. ബോധം കെട്ടുകിടക്കുന്നയാൾ വയസ്സായ ആളോ ഗർഭിണിയോ ഒരു ഹൃദ്രോഗിയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ആളോ ആണെങ്കിൽ, ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഉണരുന്നില്ലെങ്കിൽ, അയാൾക്ക് ശ്വാസതടസ്സമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ബോധം വന്നയുടനെ നെഞ്ചുവേദനയോ നെഞ്ചിടിപ്പോ ഉണ്ടെന്ന് അയാൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, വീഴ്ച മൂലം ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ, നല്ല രക്തസ്രാവമുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ്. മോഹാലസ്യം വരുന്നതിന് മുൻപ് മിക്കവർക്കും ഒരു മുന്നറിയിപ്പ് പോലെ ചില വല്ലായ്മകൾ തോന്നാറുണ്ട്. ഐശ്വര്യയ്ക്ക് തോന്നിയതുപോലെ ക്ഷീണം, തലയ്ക്ക് ഭാരക്കുറവ്, തലകറക്കം, കൂടുതലായുള്ള വിയർപ്പ്, ഓക്കാനം, വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദന, ശരീരം മുഴുവൻ മരവിപ്പ് തുടങ്ങിയവ. ഈ സമയത്ത് രോഗിക്ക് തന്നെ ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥലത്ത് പതുക്കെ മലർന്ന് കിടക്കുക. കാലുയർത്തി വയ്ക്കാൻ പറ്റുമെങ്കിൽ നന്ന്. സഹായത്തിന് ആരെയെങ്കിലും വിളിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ അയയ്ക്കുക. ഗർഭിണിയാണെങ്കിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നത് ഗുണം ചെയ്യും. ഭൂരിഭാഗം ആൾക്കാരിലും നിമിഷങ്ങൾക്കുള്ളിൽ ബോധം തെളിയും. ബോധം തെളിഞ്ഞാൽ 10-15 മിനിറ്റ് കൂടി ആ രീതിയിൽ കിടക്കുകയാണ് ഉചിതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ക്ഷണികവും താനെ ഭേദമാകുന്നതുമായ അവസ്ഥയാണിതെങ്കിലും ചില പ്രധാനപ്പെട്ട ഗൗരവമായ അസുഖങ്ങളുടെ ലക്ഷണം കൂടിയാകാം ഇത്. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനു വേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനു വേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. സാധാരണ ചെയ്യുന്ന രക്തപരിശോധനയും ECG കൂടാതെ ചില സന്ദർഭങ്ങളിൽ എക്കോകാർഡിയോഗ്രാഫി, എക്സ്റേ, CT സ്കാൻ, MRI, MRA, EEG തുടങ്ങിയവയും ആവശ്യമായി വരാം. എന്താണ് ഇതിനുള്ള ചികിത്സ? ഭൂരിഭാഗം പേർക്കും പ്രത്യേകിച്ച് ഒരു ചികിത്സയുടെയും ആവശ്യമുണ്ടാവില്ല. മറ്റുള്ളവരിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ടെസ്റ്റുകൾ നടത്തി രോഗനിർണയം നടത്തിയതിന് ശേഷം അതിനുവേണ്ട ഉചിതമായ ചികിത്സ, അതൊരു പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നിൻ്റെ ഡോസ് വ്യത്യാസപ്പെടുത്തുന്നതാവാം, പേസ് മേക്കർ വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ തന്നെയാകാം. ഇത് വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എങ്കിലും അവരെ കണ്ടുപിടിക്കേണ്ടതും അവർക്ക് വിദഗ്ധ ചികിത്സ കഴിവതും വേഗം ആരംഭിക്കേണ്ടതും അത്യാവശ്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
1: മോഹാലസ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോർ കെട്ട്. കേട്ടോ. കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയത് ചിത്രം ആകാശഗംഗ. എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല്ല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയത് ചിത്രം എന്റെ നന്ദിനി കുട്ടി. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും പ്രധാന വാർത്തകൾക്ക് ശേഷം ഈണം പൂക്കൂടയിൽ. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 1 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇത്തരമൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് സാമൂഹിക മാധ്യമത്തിൽ ഗോയൽ കുറിച്ചു. മുഖ്യമന്ത്രി VD സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചിയിൽ സംഘടിപ്പിച്ച പൌരസ്വീകരണ ചടങ്ങ് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിലെത്തുന്ന VD സതീശന് വൈകിട്ട് സ്വീകരണം നൽകുന്നുണ്ട്. ഗവൺമെന്റിന്റെ ആഭ്യന്തര വിഷയമാണ് മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ UKelkarയുടെ നിയമനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അതിനോട് പ്രതികരിക്കാൻ തയ്യാറില്ലെന്നും മന്ത്രി അറിയിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 3 ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി N. ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി ഗവൺമെന്റ് ഉത്തരവ്. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്കാണ് രോഗബാധ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. IPL ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും 2ാം മത്സരത്തിൽ രാത്രി 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിലേക്ക് ഇഷ്ടഗാനത്തിന്റെ തുടക്കം, സ്പേസ്, ചിത്രത്തിന്റെ പേര്, സ്പേസ്, ഗാനം ആവശ്യപ്പെടുന്ന ആളുടെ പേരും സ്ഥലവും എന്നിവ ഉൾപ്പെടുത്തി 8281-4203-05 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കുക. ഇന്ന് ഈണപ്പൂക്കൂടയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളിയും.

ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം സുഖമോ ദേവി. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് വട്ടിയൂർക്കാവിൽ നിന്നും കമല.

0: അറിയിപ്പ്. ഹലോ പ്രിയതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. അതിഥി പിന്നണി ഗായിക JR ദിവ്യ നായർ.
1: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
2: അല്ല, ഇത് എവിടെ സംഭവം?
1: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
2: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
3: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ഈണപ്പൂക്കൂട തുടരുന്നു. അമ്പലമുക്കിൽ നിന്നും അജിത്ത് ആവശ്യപ്പെട്ടത് ONV കുറിപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ.

പെരുന്താന്നിയിൽ നിന്നും ശ്രീകല ആവശ്യപ്പെട്ടത് ശാലിനി എന്റെ കൂട്ടുകാരി. ഈ ചിത്രത്തിന് വേണ്ടി പി മാധുരി പാടിയത്. രചന MD രാജേന്ദ്രൻ, സംഗീതം G. ദേവരാജൻ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്,
3: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
1: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
5: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
6: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഈണപ്പൂക്കൂട തുടരുന്നു. അടുത്ത ഗാനം സർവം മായ. ഈ ചിത്രത്തിനു വേണ്ടി ശക്തിശ്രീ ഗോപാലൻ പാടിയത്. ഈ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടത് നെടുമങ്ങാടെന്നും അശോക്, ദേവിക, അമർനാഥ്, വേദിക എന്നിവർ. ഗാനത്തിന്റെ വരികൾ മനു മഞ്ജിത്ത്, സംഗീതം നൽകിയത് ജസ്റ്റിൻ പ്രഭാകരൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: പ്രിയ ശ്രോതാക്കളെ, ഈണപ്പൂക്കൂട തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം അഹം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കൊല്ലം ആറ്റൂർക്കോണത്തു നിന്നും സജീവ്, ഷർമിള, ദേവേന്ദു എന്നിവരാണ്.

0: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും ആൾക്കാർ ചുറ്റിപ്പറ്റിയിരിക്കുന്ന, പക്ഷെ എന്നെ ഓർക്കുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഐ ഹാവ് ക്രിയേറ്റഡ്, അത് തന്നെയാണ് ഏറ്റവും വലിയ എന്റെ ഒരു ഏർണിംഗ് മോർ ദാൻ ദി അവാർഡ് ഇഫ് ഐ മസ്റ്റ് സേ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
3: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496555321. മറ്റൊരു നമ്പർ 9496595321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
4: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
5: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി. എസ് ജാനകി പാടിയത് ചിത്രം ആഭിജാത്യം. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് ചെമ്പകശ്ശേരിയിൽ നിന്നും പാർവതി തങ്കച്ചി.

ഈണപ്പൂക്കൂടയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് കൊല്ലം കടയ്ക്കിൽ നിന്നും വീബ ബിജു. അയാൾ കഥ എഴുതുകയാണ്. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത് രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഈണപ്പൂക്കൂടിയിൽ അടുത്ത ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ജയചന്ദ്രനും ചിത്രയും പാടിയത് ചിത്രം ദേവദൂതൻ. വർക്കല പനയറ നിന്നും ആദിദേവാണ് ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത്.

എം രാജയും പി സുശീലയും പാടിയത് ചിത്രം ഭാര്യ. ഗാനത്തിന്റെ വരികൾ വയലാർ സംഗീതം, ജി ദേവരാജൻ. പോത്തൻകോട് നിന്നും മെഹബൂബാണ് ഈ ഗാനം ആവശ്യപ്പെട്ടത്.

പേരുകാവിൽ നിന്നും മഞ്ജു ആവശ്യപ്പെട്ടത്. യേശുദാസ് പാടിയത്. ചിത്രം വടക്കും നാഥൻ. രചന ഗിരീഷ് പുതഞ്ചേരി. സംഗീതം രവീന്ദ്രൻ.

0: ജലതീർത്ഥം സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവഗംഗേ.
1: ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ സമാപിക്കുന്നു. സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഈണപ്പൂക്കൂട വീണ്ടും അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 1-2.

നമസ്കാരം. പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. പശ്ചിമബംഗാളിലെ ഭാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 11 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 44,891 കവിഞ്ഞു. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തതായും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CBSE 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഇതുവരെ 11,735 കുട്ടികൾക്ക് HPV വാക്സിൻ നൽകിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. വാക്സിനേഷൻ ക്യാമ്പയിൻ മെയ് 31 വരെ തുടരും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക്.

0: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.

വിനീത് ശ്രീനിവാസന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസൻ, സച്ചിൻ വാര്യർ, രാജേഷ് മേനോൻ എന്നിവർ പാടിയത് ചിത്രം മലർവാടിയെ ആർട്സ് ക്ലബ്ബ്.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 9496596321. നമ്പരുകൾ ഒരിക്കൽ കൂടി, 9495964321 അല്ലെങ്കിൽ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: കോളേജിലോട്ട് പോകുന്നതായിട്ട് ഈ ഫാമെന്ന് അനിമൽസിനെ അവരെല്ലാവരും നടന്നു വരുന്നു. ചിലപ്പോൾ നമ്മൾ ഈ പശുക്കൾക്ക്

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ആദ്യ ഗാനം ആക്ഷൻ. ഈ ചിത്രത്തിനു വേണ്ടി നകുൽ അഭയങ്കാർ പാടിയതാണ്.

ഉണ്ണിമേനോനും ശ്രീവർദ്ധിനിയും പാടിയത് ചിത്രം അള്ളിത്തന്ത വാനം. അറിവുമതിയുടെ രചന വിദ്യാസാഗറിന്റെ സംഗീതം.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: തിരയിപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇളയരാജയുടെ സംഗീതത്തിൽ ചിത്രമാടിയത് ചിത്രം സിന്ധു ഭൈരവി

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.

തിരയപ്പുകളുടെ അടുത്ത ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത് ചിത്രം നരസിംഹ മന്നാടിയാർ. സത്യവേദുവിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പ്രോസ്റ്റേറ്റ് വീക്കം, അറിയേണ്ട വസ്തുതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് യൂറോളജിസ്റ്റായ ഡോക്ടർ അരുൺ ബി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏത് പ്രായക്കാരിലാണ്?
3: ആദ്യമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് വിശദീകരിക്കാം. ഇതായത് നമ്മുടെ മൂത്രാശയത്തിൻ്റെയും മൂത്രനാളിയുടെയും ഇടയിലായിട്ട് വരുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അപ്പോൾ സാധാരണഗതിയിൽ ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളൊരു ഗ്രന്ഥിയാണ്, പുരുഷഗ്രന്ഥിയാണ്. സാധാരണഗതിയിൽ ഇത് വലിപ്പം വയ്ക്കുക ഒരു പ്രായം കഴിഞ്ഞിട്ടാണ്. അപ്പം സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റ് സംബന്ധിച്ച രോഗങ്ങൾ കാണുന്നതും ഒരു 45 മുകളിലോട്ടുള്ള പുരുഷന്മാരിലാണ്. കൂടുതലും അതൊരു 50 വയസ്സിന് ശേഷമായിരിക്കും ഇതിൻ്റെ രോഗലക്ഷണങ്ങളും മറ്റും കാണുക. ഇത് പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന

0: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ BPH എന്ന രോഗത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇനി ഇതുകൂടാതെ ക്യാൻസർ രോഗബാധയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരും. അത് കുറച്ചുകൂടി പ്രായമായ പുരുഷന്മാരിൽ, ഒരു 65 വയസ്സുകൾക്ക് ശേഷമുള്ള പുരുഷന്മാരിലാണ് സാധാരണഗതിയിൽ കാണുന്നത്.
1: സർ, ഈ പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിനകത്ത് ഒത്തിരിയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വ്യക്തമായിട്ടൊരു കാരണം അതിനകത്ത് കണ്ടുപിടിക്കാൻ തന്നെ സാധിച്ചിട്ടില്ലെങ്കിലും ഒത്തിരിയും പോസ്റ്റുലേഷൻസ് നമ്മൾ പറയാം, അല്ലെങ്കിൽ ഒത്തിരിയും കാരണങ്ങൾ ഇതിനായിട്ട് കരുതുന്നുണ്ട്, ഇതിൻ്റെ ഗ്രന്ഥി വീക്കത്തിനുള്ള കാരണങ്ങളായിട്ട്. ഒരു പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ ശരീരത്തിൽ വരുന്ന, പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന ഹോർമോണൽ വ്യതിയാനങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വിലയിരുത്തുന്നത്. ഈ ആൻഡ്രജൻസ് എന്ന് പറയാം, അതായത് ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനത്താലാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുന്നത്. അപ്പോൾ പ്രായത്തിനോടനുബന്ധിച്ച് ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രവർത്തനം ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം.
1: സർ, ഈ രോഗാവസ്ഥയിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: പ്രോസ്റ്റേറ്റ് വീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു 50 വയസ്സ് കഴിഞ്ഞുള്ള പുരുഷന്മാരിലാണ് സാധാരണഗതിയിൽ വീക്കം വരുന്നത്. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, വീക്കം ഉണ്ടെങ്കിൽ ഒരു ലക്ഷണമില്ലാതെ തന്നെ ഇത് വരാം. ഭൂരിഭാഗം പേരിലും അങ്ങനെയാണ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം കാണും, ഒരു ലക്ഷണവും കാണില്ല. ഇതുകൂടാതെ ഈ BPH അഥവാ പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കങ്ങൾക്ക് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ വരാം. ഒന്ന്, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ മൂത്രനാളിക്ക് ചുറ്റുമുള്ള ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുമ്പോൾ ഈ മൂത്രനാളിയിൽ ഒരു ചുരുക്കം സംഭവിക്കും. ചുരുക്കമോ ഒരു തടസ്സമോ വരുമ്പം സാധാരണയായിട്ട് മൂത്രത്തിൻ്റെ ഒഴുക്കിനെ അത് ബാധിക്കും. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസ് എന്ന് പറയും. അതായത് തടസ്സം കാരണമുള്ള ലക്ഷണങ്ങൾ. ഇത് പ്രധാനമായിട്ടും മൂത്രം ഒഴിക്കാൻ നമ്മൾ പോയി നിന്നാൽ തുടങ്ങാനൊരു താമസം, അതുപോലെ മൂത്രത്തിൻ്റെ ആ ഒരു ഫ്ലോ പഴയതുപോലെ ദൂരോട്ട് വീഴുന്നില്ല എന്നൊരു തോന്നൽ, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് നിന്ന് പോവുക, അതുപോലെ തന്നെ മൂത്രം ഒഴിച്ച ശേഷം മൂത്രാശയത്തിനകത്ത് മൂത്രം കെട്ടി നിൽക്കുക, ഇതും കൂടാതെ ചിലപ്പോൾ മൂത്രം ഒഴിച്ച ശേഷം തുള്ളി തുള്ളിയായിട്ട് മൂത്രം വീഴുക, ഇതൊക്കെ ഈ തടസ്സത്തിൻ്റെതായിട്ടുള്ള അനുബന്ധിച്ചുള്ള ലക്ഷണങ്ങളാണ്. പിന്നെ ഈ തടസ്സം വരുമ്പോൾ മൂത്രാശയം, അതായത് ഈ തടസ്സത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൂത്രാശയത്തിൽ കുറേ വ്യതിയാനങ്ങൾ വരും. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറേ ലക്ഷണങ്ങളും വരും. അതാണ് ഈ അടിക്കടി, അതായത് മൂത്രാശയം അനവസരത്തിൽ ചുരുങ്ങാൻ തുടങ്ങും. അപ്പോൾ തന്മൂലം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക, അതുപോലെ രാത്രിയിൽ എഴുന്നേറ്റ് കൂടുതൽ പ്രാവശ്യം മൂത്രം ഒഴിക്കുക, അതുപോലെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് പിടിച്ചു നിർത്താൻ വയ്യാത്തൊരവസ്ഥ, ഉടനടി നമുക്ക് ബാത്റൂമിലേക്ക് പോകണം എന്നുള്ളൊരവസ്ഥ വരിക, അതുപോലെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഈ മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ മൂത്രം പോയി പോവുക, ഇതൊക്കെയാണ് ഈ മൂത്രാശയത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് വരുന്ന ലക്ഷണങ്ങൾ. ഇതാണ് പ്രധാനമായിട്ടും BPH അഥവാ പ്രായം കൊണ്ട് ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ ലക്ഷണം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാൻസർ രോഗബാധയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരാം. ഇത് രണ്ടും രണ്ട് അസുഖങ്ങളാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരിക്കലും ഈ പ്രായത്തിനോടനുബന്ധിച്ചുള്ള BPH എന്നുള്ള രോഗം ക്യാൻസറായി രൂപാന്തരപ്പെടില്ല. ഈ BPH എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ രണ്ട് ഈ പറയുന്ന പോലെ സോൺസ് എന്ന് പറയാം, അഥവാ ചട്ടകളുണ്ട്. അപ്പോൾ ഒരു പുറംചട്ടയുണ്ട്, ഒരു അകംചട്ടയുണ്ട്. ഈ അകംചട്ടയിലാണ് പ്രധാനമായിട്ടും ഈ BPH അഥവാ പ്രായത്തിനോടനുബന്ധിച്ചുള്ള വീക്കം വരുന്നത്. ഇതിൻ്റെ പുറംചട്ടയിൽ വരുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റിലെ ക്യാൻസർ. അപ്പോൾ ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ലക്ഷണവും തുടക്കത്തിൽ കാണില്ല, ആരംഭദശയിൽ യാതൊരു ലക്ഷണവും ഇല്ലാത്ത അസുഖമാണ്. ആയതിനാലാണ് നമ്മളിത് കുറേ കൂടി നമ്മളിതിനെക്കുറിച്ച് നമ്മൾ അവബോധരായിരിക്കേണ്ടത്. കാരണം ഇതിനകത്ത് ഈ ഗ്രന്ഥി, അതായത് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേക്കും പലപ്പോഴും രോഗം വല്ലാതെ വ്യാപിച്ചിട്ടുണ്ടാകും. അപ്പോൾ ക്യാൻസർ രോഗബാധയുടെ ഈ വ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയ്ക്ക് ഒരു പരിമിതികളുണ്ട്. നേരെ മറിച്ച് ഇത് വളരെ ആരംഭദശയിൽ തന്നെ നമ്മൾ ഈ രോഗം കണ്ടുപിടിച്ചാൽ അതിന് ചികിത്സിച്ച് തീർത്തും ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ സമയത്ത് ലക്ഷണങ്ങളൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയും ചർച്ചയുടെ പിന്നീട് പറയാം, അതായത് ഈ കുറച്ച് പരിശോധനകളൊക്കെ നമ്മൾ ചെയ്താൽ വളരെ നേരത്തെ തന്നെ ഈ ക്യാൻസർ രോഗബാധ കണ്ടുപിടിക്കാനും അതിന് വേണ്ട ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കാനും സാധിക്കും.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ പ്രോസ്റ്റേറ്റ് വീക്കത്തിൻ്റെ രോഗനിർണയം എങ്ങനെയാണ് നടത്തുക?
0: ഞാൻ നേരത്തെ രോഗലക്ഷണങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ രോഗലക്ഷണങ്ങളോടുകൂടി ഒരു രോഗി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായി ഇവരുടെ മലദ്വാരത്തിനുള്ളിലൂടെ ഗ്രന്ഥി വീക്കം പരിശോധിക്കും. അപ്പോൾ നമുക്കൊരു പരിധി വരെ നമുക്കിത് അറിയാൻ പറ്റും, ഇത് പ്രായത്തിനോടനുബന്ധിച്ചുള്ള വീക്കമാണോ അതോ ക്യാൻസർ രോഗബാധയാണോ എന്ന്. പക്ഷേ നമുക്ക് ഇതെല്ലാം ആണെങ്കിൽ തന്നെയും ഒരു പരിശോധനകൾ, പ്രത്യേകിച്ച് PSA എന്നൊരു പരിശോധനയുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും അവബോധരായിരിക്കണം. കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ മറ്റും ഇത് വളരെ ഒരു, അതായത് 50 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും വർഷം തോറും സ്ക്രീനിങ് എന്ന് പറയും. അപ്പോൾ എല്ലാ വർഷവും ഇത് ചെയ്ത് എന്തെങ്കിലും ഒരു വ്യതിയാനം ഈ PSC ടെസ്റ്റിൽ കണ്ടാൽ കൂടുതൽ പരിശോധനകൾക്ക് അവരെ വിധേയരാക്കും. നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ പറയട്ടെ, ഈ ഒരു സ്ക്രീനിങ്

0: ഇനി ഫലപ്രദമായി പലപ്പോഴും നടക്കുന്നില്ല. ആ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗാവസ്ഥ വളരെ മൂർച്ഛിച്ച് ലക്ഷണങ്ങളാകുമ്പോൾ മാത്രമാണ് നമ്മുടെ അടുത്ത് ഇവർ വരുന്നത്. നേരെ മറിച്ച് നമ്മളിത് സ്ക്രീൻ ചെയ്താൽ വളരെ നേരത്തെ തന്നെ രോഗം, അതായത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ രോഗം ഒതുങ്ങിയിരിക്കുന്ന ആ അവസരത്തിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാനും ആ സമയത്ത് ഫലപ്രദമായ ചികിത്സാ രീതികളിലൂടെ തീർത്തും ഭേദമാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ PSA ടെസ്റ്റിംഗ് ആണ് വളരെ ആവശ്യം. അത് എല്ലാ പുരുഷന്മാരും 50 വയസ്സിന് മുകളിലുള്ളവർ നിർബന്ധമായും വാർഷികമായിട്ട് ഒരിക്കലെങ്കിലും ഇത് ചെയ്തിരിക്കണം. പിന്നെ ഈ കുടുംബത്തിലൊക്കെ ക്യാൻസർ രോഗബാധയുള്ളവർ വളരെ കുറച്ചുകൂടി നേരത്തെ, അതായത് ഒരു 40 വയസ്സ് മുതൽ തന്നെ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഒരു കുടുംബത്തിൻ്റെ ഒരു അങ്ങനെ ഒരു ഒരു എന്താ പറയുക, അങ്ങനെ വരുന്നൊരു രോഗം കൂടിയാണ്. കുറച്ചൊരു ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ളവർക്കും വരാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ അതാണ് PSA ടെസ്റ്റ് എന്ന് പറയുക. പിന്നെ നമ്മൾ ഈ PSA ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇതൊരു ക്യാൻസർ രോഗബാധയാണോ അതോ പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന ഒരു രോഗമാണോ എന്ന് നമുക്ക് തരംതിരിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാൻസർ രോഗബാധയാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കൂടുതൽ പരിശോധനകൾ, അതായത് നമുക്ക് ഈ MRI പ്രോസ്റ്റേറ്റ് എന്ന് പറയും, MRI ചെയ്യുമ്പോൾ ഈ രോഗബാധ, അതായത് ഈ പ്രോസ്റ്റേറ്റിലുണ്ടായിരിക്കുന്ന ഈ ദശ, അതിന് ചെറിയ ലക്ഷണങ്ങൾ ഈ MRIയിൽ കാണിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ട് നമുക്കിത് പ്രായം കൊണ്ടുവരുന്ന BPH ആണോ അതോ ക്യാൻസർ രോഗബാധയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊരു ബയോപ്സി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ സംശയാസ്പദമായ രീതികളിൽ നിന്ന്, സംശയാസ്പദമായ പ്രോസ്റ്റേറ്റിൻ്റെ ആ സ്ഥലങ്ങളിൽ നിന്ന് ഒരു അൾട്രാസൗണ്ട് എന്നൊരു ഉപകരണം വെച്ച് ഇത് കറക്റ്റായിട്ട് ആ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് തന്നെ ബയോപ്സി എടുക്കുന്നതാണ് അതിൻ്റെ രീതി. അങ്ങനെയാണ് രോഗനിർണ്ണയം സാധ്യമാവുന്നത്. നേരെ മറിച്ച് പ്രായം, ഞാൻ പറഞ്ഞല്ലോ പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന വീക്കമാണ് വളരെ കോമണായിട്ട്, അതായത് സാധാരണയായി കാണുവരുന്നത് അങ്ങനെയുള്ള വീക്കമാണ്. അങ്ങനെയുള്ള വീക്കത്തിന് നമ്മൾ പിന്നീട് ചെയ്യാന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയും. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പരിശോധന. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗ്രന്ഥിക്ക് എന്തുമാത്രം വീക്കമുണ്ട്, മാത്രമല്ല ഈ മൂത്രാശയത്തിൻ്റെ ആവരണത്തിൻ്റെ, അതിൻ്റെ ഭിത്തിയുടെ ആവരണത്തിന് കട്ടി കൂടുക, അങ്ങനെയൊക്കെയുള്ള ചില വ്യതിയാനങ്ങൾ വരുത്തും. അതുപോലെ മൂത്രാശയത്തിനകത്ത് മൂത്രം ഒഴിച്ച ശേഷവും മൂത്രം കെട്ടിനിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ യൂറോഫ്ലോമെട്രി എന്നൊരു പരിശോധനയുണ്ട്. അതായത് രോഗിയെക്കൊണ്ട് മൂത്രാശയത്തിനകത്ത് മൂത്രം നിറഞ്ഞ ശേഷം മൂത്രം ഒഴിപ്പിച്ച് നോക്കുന്നൊരു പരിശോധനയാണ്. അതുവഴി നമുക്ക് മൂത്രത്തിൻ്റെ ഫ്ലോയും മറ്റും അറിയാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഈ രോഗ നിർണയം ചെയ്യാനുള്ള പരിശോധനകൾ.
1: സർ, പ്രോസ്റ്റേറ്റ് വീക്കത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ചികിത്സാ രീതികളെക്കുറിച്ച് ഞാൻ പറയാം. അതായത് നമ്മൾ ഒരു ധാരണയെന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനടി ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 50 വയസ്സിനുള്ള പുരുഷന്മാരെ നോക്കിയാൽ ഭൂരിഭാഗം ആളുകൾക്കും കുറച്ചെങ്കിലും ഒരു പ്രോസ്റ്റേറ്റ് വീക്കം കാണും. കാരണം ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ എല്ലാവരിലും സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. അത് നമുക്ക് തടുത്തു നിർത്താൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ഈ ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും രോഗലക്ഷണങ്ങളില്ല. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ മാത്രമേ ചികിത്സയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണയായി മരുന്ന് കൊണ്ടുള്ള ചികിത്സയാണ് ഈ പ്രായത്തിനോടനുബന്ധിച്ചുള്ള അഥവാ BPH എന്നുള്ള രോഗത്തിന് ആദ്യമായി കൊടുക്കുന്നത്. ഇപ്പോൾ മരുന്നുകൾ കൊണ്ട് ഫലപ്രദമായി ഒരു 60-70% ആളുകളിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചങ്ങ് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല, ഒരു ശമനം എന്ന് പറയും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഈ മരുന്നുകൾ മറ്റും ചിലപ്പോൾ ശിഷ്ടകാലം നമ്മൾ തുടർച്ചയായി കഴിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും സംഭവിക്കുന്നത് മരുന്ന് കഴിച്ച് ആദ്യത്തെ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ രോഗിക്ക് നല്ലൊരു വ്യതിയാനം അനുഭവപ്പെടും. അപ്പോൾ ഈ രോഗം ഭേദമായെന്ന് വെച്ച് മരുന്നുകൾ നിർത്തുകയും വീണ്ടും ഈ രോഗലക്ഷണങ്ങൾ 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും വരികയും ചെയ്യും. പിന്നെ ഓപ്പറേഷന്, അതായത് ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ടതിനായിട്ട് വ്യക്തമായ നിബന്ധനകളുണ്ട്. അതിന് ഈ BPH, അതായത് പ്രായത്തിനോടനുബന്ധിച്ചുള്ള വീക്കം കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ പറയും, അങ്ങനെയുള്ളൊരവസ്ഥയിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് ചിലപ്പോൾ ചിലർക്ക് നമ്മളറിയാം തീർത്ത് മൂത്രം പോകാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൂത്രം പോകാൻ ട്യൂബ് അഥവാ കത്തീറ്റർ ഇടുക സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ ശിഷ്ടകാലം നമുക്ക് ഇവർക്ക് ട്യൂബ് ഇട്ടുകൊണ്ട് നടക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ ചിലർക്ക് അടിക്കടി മൂത്രത്തിലൂടെ രക്തസ്രാവം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. ചിലർക്ക് അടിക്കടി മൂത്രത്തിൽ അണുബാധ വരാൻ സാധ്യതയുണ്ട് ഈ പ്രോസ്റ്റേറ്റ് വീക്കം കാരണം. അതും ഓപ്പറേഷൻ്റെ ഒരു ഹേതുവാണ്. പിന്നീട് ചില ആളുകൾക്കാണെങ്കിൽ മൂത്രാശയത്തിനകത്ത് കല്ലുകൾ രൂപാന്തരപ്പെടാം ഈ പ്രോസ്റ്റേറ്റ് വീക്കം കാരണം. അങ്ങനെ കല്ലുകൾ രൂപാന്തരപ്പെടുന്ന ആളുകളിലും പലപ്പോഴും ഓപ്പറേഷനിൽ ചെന്നെത്താറുണ്ട്. പിന്നെ അപൂർവമായിട്ട് ഈ മൂത്രാശയത്തിനകത്ത് മൂത്രം ക്രമാതീതമായിട്ട് കെട്ടുന്നൊരവസ്ഥയുണ്ട്, അതായത് ക്രോണിക് റിട്ടൻഷൻ എന്ന് പറയും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രോഗി പോലും അറിയുകയില്ല, പലപ്പോഴും ലിറ്റർ കണക്കിന് മൂത്രം മൂത്രാശയത്തിനകത്ത് കെട്ടുകയും ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂത്രം തിരിച്ച് സാധാരണ ഈ കിഡ്നിയിൽ നിന്ന് ഒരു ട്യൂബ് വഴി മൂത്രം മൂത്രാശയത്തിലേക്ക് വരുന്നതിന് പകരം മൂത്രാശയത്തിൽ നിന്ന് തിരിച്ച് മൂത്രം കിഡ്നിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ കിഡ്നികളുടെ പ്രവർത്തനത്തെ വരെ അത് ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലും മറ്റും ആ ഒരവസ്ഥയിലും നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സാ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട, അതായത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ അസുഖം പ്രോസ്റ്റേറ്റിനകത്ത് പരിമിതപ്പെട്ട് നിൽക്കുകയാണോ അതോ പ്രോസ്റ്റേറ്റിൻ്റെ പുറത്തേക്ക് അതായത് കഴലുകളിലേക്കോ അല്ലെങ്കിൽ എല്ലുകളിലേക്കോ ആണ് സാധാരണഗതിയിൽ ഇത് പടരുന്നത്. അപ്പോൾ അങ്ങനെ പടർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടിനും രണ്ട് ചികിത്സാ രീതികളാണ്. ഇപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അകത്ത് തന്നെ പരിമിതമായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ഏർലി സ്റ്റേജിൽ വളരെ പ്രാരംഭ ദിശയിൽ മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നമുക്ക് ഈ ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രന്ഥി പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് മൂത്രാശയത്തെ മൂത്രനാളിയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഓപ്പറേഷൻ, അതിനെ റാഡിക്കൽ പ്രോസ്റ്റേറ്റെക്ടമി എന്നാണ് നമ്മുടെ പദം ഉപയോഗിക്കുന്നത്. പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് അത് ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ അസുഖം പടർന്നിട്ടുണ്ട്, അതായത് കഴലുകളിലേക്കോ അല്ലെങ്കിൽ എല്ലുകളിലേക്കോ മറ്റോ പടർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള അതിൻ്റെ ചികിത്സാ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകളാണ്, അതായത് ഹോർമോണൽ ട്രീറ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയും. മരുന്നുകളും ഇഞ്ചക്ഷനും മറ്റും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു എന്താ അതിൻ്റെ ഒരു അതിപ്രസരമാണ് ഈ ക്യാൻസറിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നത്. അപ്പോൾ ആ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ ശമിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഇഞ്ചക്ഷനും മറ്റും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞ ഈ ബി പി എച്ചിൻ്റെ അതായത് പ്രായത്തിനോടനുബന്ധിച്ചുള്ള വീക്കത്തിനുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും അതായത് പണ്ട് കാലങ്ങളൊക്കെ കീറിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടൊരു എന്താ പറയുക ഒരു വളരെ വളരെ ഒരു മാറ്റം സംഭവിച്ച ഓപ്പറേഷനാണ് ഈ ഉള്ളിലൂടെ അതായത് മൂത്രനാളിക്ക് ഉള്ളിലൂടെ തന്നെ ഈ പ്രോസ്റ്റേറ്റിനെ ചെറു കഷ്ണങ്ങളായിട്ട് നീക്കം ചെയ്യുന്ന ടി യു ആർ പി എന്നുള്ളൊരു ഓപ്പറേഷനാണ് ഇപ്പം പൂർവാധികം ഈ ബി പി എച്ച് എന്നുള്ള രോഗാവസ്ഥയ്ക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ചെയ്യുന്നത്. ഇത് നമ്മളൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങളുടെ എന്താ വർഷങ്ങളായിട്ട് ഈ രോഗത്തെ രോഗാവസ്ഥയ്ക്ക് വേണ്ടി നമ്മളത് ചെയ്യുകയും അതിന് എന്താ പറയുക അതിൻ്റെ ആയിട്ടുള്ള എല്ലാവിധ ഇത് പരിശോധനകളും മറ്റും ചെയ്തിട്ട് ഇതിനൊരു പ്രൂവൻ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ അതിനെ അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ചികിത്സാ മാർഗങ്ങളെല്ലാം നമ്മൾ ഇതിനോടാണ് താരതമ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഉള്ളിലൂടെ ക്രോസ്റ്റേറ്റിക് ഗ്രന്ഥി നീക്കം ചെയ്യുമ്പം അതിനെയാണ് നമ്മൾ ഈ ബി പി എസ്. ബി പി എസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ അകഞ്ചട്ടയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മൂത്രനാളിയിൽ ആ തടസ്സം വരുന്ന ഭാഗം മാത്രമേ നമ്മൾ ബി പി എച്ചിൻ്റെ ചികിത്സയെ നീക്കം ചെയ്യുന്നുള്ളൂ. ക്യാൻസർ രോഗബാധ പോലെ മുഴുവനായിട്ട് ഗ്രന്ഥി നീക്കം ചെയ്യുന്നില്ല. അപ്പം ആയതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത രോഗിക്കും ഭാവിയിൽ ക്യാൻസർ രോഗബാധ വരാം, കാരണം പുറംചട്ട അവിടെ ഇരിപ്പുണ്ട്.
1: പ്രോസ്റ്റേറ്റ് വീക്കം അറിയേണ്ട വസ്തുതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച യൂറോളജിസ്റ്റായ ഡോക്ടർ അരുണിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

0: ഗാനാമൃതം.
1: ഏത് സ്നേഹബന്ധത്തിന്റെ കെട്ടുറപ്പുള്ള കഥകളാണ് നമ്മൾ കണ്ടറിഞ്ഞ, കേട്ടറിഞ്ഞ, നമ്മൾ അനുഭവിച്ചറിഞ്ഞ ലോകമഹായുദ്ധങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്? പ്രിയപ്പെട്ടവർ, യുദ്ധഭൂമിയിൽ ജീവനറ്റു വീണപ്പോൾ മനസ്സ് തളർന്നുപോയ പ്രിയപ്പെട്ടവർക്ക് ഏതാത്മബലമാണ് പിന്തുണയായി ആ യുദ്ധങ്ങൾക്ക് നൽകാനായത്? അംഗത്തിൽ ജയിച്ചവരും അന്ത്യം വരിച്ചവരും അമ്മ മനസ്സിന് ഒരുപോലെയാണ്.

ലോകമഹായുദ്ധം. അക്ഷരാർത്ഥത്തിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ആ യുദ്ധത്തിന്റെ നടക്കുന്ന ഓർമ്മകൾ ഇന്നും ലോകജനതക്കിടയിൽ ഒരു നേറുന്ന വേദനയായി നിലനിൽക്കുമ്പോഴും എന്തിനോ വേണ്ടി നമ്മൾ ഇന്നും പോരടിച്ചുകൊണ്ടേയിരിക്കുന്നു.

മഹാഭാരത കഥയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഭാഗമുണ്ട്. സ്ത്രീപർവത്തിലെ ഗാന്ധാരി വിലാപം. മഹാഭാരത യുദ്ധത്തിന് ശേഷം കുരുതിക്കളമായി തീർന്ന യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരി കണ്ണിലെ കെട്ടടിച്ച് കണ്ട കാഴ്ച തീർത്തും ഹൃദയഭേദകമായിരുന്നു. ഒരു വിഭാഗത്തിന്റെ നേട്ടത്തിനായി തുടങ്ങിവെച്ച കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചപ്പോൾ യുദ്ധത്തിന് മുറവിളി കൂട്ടിയ കൗരവർ ആരും തന്നെ അവശേഷിച്ചില്ല. വിജയിച്ച പാണ്ഡവർക്കും പറയാനുണ്ടായിരുന്നത് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമായിരുന്നു.

1945 ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 9 ലോകചരിത്രത്തിൽ മറക്കാനാകാത്ത 2 ദിവസങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിരോഷിമയും നാഗസാക്കിയും യുദ്ധത്തിന്റെ സ്മാരക ഭൂമികളായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ ബോംബാക്രമണങ്ങൾ ഹിരോഷിമയെയും നാഗസാക്കിയെയും തീർത്തും ശ്മശാന ഭൂമിയാക്കി മാറ്റി. ബോംബ് വർഷത്തിൽ നിന്നുണ്ടായ അണുപ്രസരണം പലവിധ മാരക രോഗങ്ങൾ കൊണ്ട് ജപ്പാൻ എന്ന രാജ്യത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു.

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ. ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: നാം ഇന്ന് നേടിയ സമാധാനത്തിന് പിന്നിൽ ഒരുപാട് ജീവിതങ്ങൾ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും. നമ്മൾ സമാധാനമായി ഉറങ്ങുമ്പോഴും ആ സമാധാനത്തിന് കാവലാളായി രാജ്യ അതിർത്തികളിൽ സദാ ജാഗരൂകരായി നിരവധി സൈനികർ കാവൽ നിൽപ്പുണ്ട്. അതിനിടയിലും ഇടയ്ക്കിടെ നാട്ടിലെ വിശേഷങ്ങളുമായി എത്താറുള്ള പ്രിയപ്പെട്ടവരുടെ കത്തുകൾ ഓരോ സൈനികനും നൽകിയിരുന്ന ആത്മബലം വളരെ വലുതായിരുന്നു.

തീരാനഷ്ടങ്ങളുടെ കണക്കുകളാണ് ഓരോ യുദ്ധങ്ങളും അവശേഷിപ്പിക്കുന്നത്. മാനസികമായും ശാരീരികമായും യുദ്ധങ്ങൾ നൽകുന്ന മുറിപ്പാടുകൾ ഒട്ടനവധിയാണ്. യുദ്ധത്തിനിടെ അംഗവൈകല്യം സംഭവിച്ചവർ, മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ, വിധവകളാക്കപ്പെട്ട സ്ത്രീകൾ, പ്രിയപ്പെട്ടവർ യുദ്ധമുഖത്ത് പിടഞ്ഞു വീണ് മരണം വരിക്കുന്നത് കണ്ട സഹപ്രവർത്തകർ, അങ്ങനെ അങ്ങനെ നീളുന്നു. യുദ്ധമുഖങ്ങളിലെ ഭീകരതയും അരക്ഷിതാവസ്ഥയും തീർക്കുന്ന അതിഭയാനക സാഹചര്യങ്ങളിൽ പോലും മാതൃരാജ്യം എന്ന വികാരത്തിൽ നിന്നും ഉടലെടുക്കുന്ന ആത്മാഭിമാനം ഓരോ പൗരന്റെയും മുറിവുകളെ ഉണക്കുന്നു.

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ. ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കരയുദ്ധം, കടൽയുദ്ധം, ആകാശയുദ്ധം എന്നിങ്ങനെ ഓരോ കാലത്തും ലോക ജനത നേരിട്ട യുദ്ധത്തിന്റെ വെല്ലുവിളികൾ ഒട്ടനവധിയാണ്. ചരിത്രത്തിലെ ആദ്യ കടൽയുദ്ധങ്ങൾ നടന്നത് മെഡിറ്ററേനിയൻ മേഖലയിലാണ്. 1839 മുതൽ 1842 വരെ നീണ്ടുനിന്ന ചൈനയിലെ

ഒന്നാം കറുപ്പ് യുദ്ധമായിരുന്നു ആധുനിക ചരിത്രം കണ്ട ഏറ്റവും വലിയ കര കടൽ യുദ്ധം. ഒന്നാം ലോക മഹായുദ്ധകാലം പൊതുവെ ആകാശയുദ്ധങ്ങളുടെ കാലമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് 10 ലക്ഷത്തിലധികം ഇന്ത്യൻ സൈനികർ വിദേശത്ത് സേവനമനുഷ്ഠിച്ചു. അവരിൽ 60,000-ൽ അധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു.

കച്ചവടത്തിനായി കടൽ കടന്നെത്തിയ വൈദേശിക ശക്തികൾ നമുക്കുമേൽ ആധിപത്യമുറപ്പിച്ചിരുന്ന കാലം ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഇരുണ്ട അധ്യായമായിരുന്നു. 1741 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തെ കുളച്ചൽ തീരത്ത് വെച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഒത്താശയോടെ തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെടുത്തിയ പോരാട്ടമായിരുന്നു ഏഷ്യയിലെ പ്രബലമായ യൂറോപ്യൻ ശക്തികൾക്കെതിരായി നാട്ടുസൈന്യം നേടിയ ആദ്യ വിജയം. കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. കാടിന്റെ മക്കളെ കൂട്ടുപിടിച്ച് കാട് തുണയാക്കിയും മറയാക്കിയും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പഴശ്ശിയുടെ ചെറുത്തുനിൽപ്പുകൾ കേരള ചരിത്രത്തിലെ തന്നെ മറക്കാനാകാത്ത അധ്യായമാണ്.

യുദ്ധം മാനവരാശിക്ക് നൽകുന്നത് നഷ്ടങ്ങൾ മാത്രമാണ്. യുദ്ധത്തിൽ പരാജയപ്പെട്ടവരെ പോലെ തന്നെ വിജയിച്ചവർക്കും ഒരുപാട് നഷ്ടങ്ങളുടെ കണക്കുകൾ പറയാനുണ്ടാകും. മാനവരാശിയെ തന്നെ അനാഥമാക്കുന്ന, ലോകത്തെ വിറപ്പിച്ച യുദ്ധങ്ങൾക്കൊടുവിൽ ലാഭത്തിന്റെ കണക്കുമാത്രം പറയാനുണ്ടായിരുന്ന എത്ര പേരുണ്ടാകും. ഈ ഭൂമിയിൽ ഇന്നോളം അരങ്ങേറിയ ചെറുതും വലുതുമായ യുദ്ധങ്ങൾ മാനവരാശിക്ക് മുന്നിൽ തുറന്നുവെച്ചത് നികത്താനാകാത്ത വലിയ നഷ്ടങ്ങളുടെയും ആഴമേറിയ വിരഹങ്ങളുടെയും ഓർമ്മക്കുറിപ്പുകൾ മാത്രമാണ്.

യുദ്ധങ്ങൾ ഒന്നിനും ശാശ്വതമായ പരിഹാരമല്ല. ഒരു സ്നേഹബന്ധത്തിന്റെ കഥയും യുദ്ധങ്ങൾക്ക് പറയാനില്ല. എന്നേക്കുമായുള്ള വെടിനിർത്തലുകൾ കൊണ്ട് നമ്മുടെ രാഷ്ട്രങ്ങളെ യുദ്ധക്കളത്തിനപ്പുറം സമാധാനത്തിന്റെ സന്ദേശ ഭൂമികളാക്കാം എന്ന പ്രത്യാശയോടെ പോരാട്ടങ്ങളുടെ കഥ പറഞ്ഞ ഇന്നത്തെ ഗാനാമൃതം സമാപിക്കുന്നു.

0: ഗാനാമൃതം. രചന സുധീർ ജഹുഫർ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം എം ആർ രഞ്ജിനി. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.
1: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
2: ചെല്ലം പോവാം.
3: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ദിബാംഷു പാണ്ഡെ വിജയത്തിലേക്ക്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 28-നു പുറമെ 27-നും അവധി നൽകിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിംഗിനയച്ചു. അനന്തപുരി FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകുന്നേരം 6 മണിക്ക് കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അയാൾ കഥ എഴുതുകയാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: 16 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
3: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
2: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
2: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഗായത്രി പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. കൈതപ്രത്തിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

അടുത്ത ഗാനം പാടിയത് എം ജി ശ്രീകുമാറും ശുഭയും. ചിത്രം ചന്ദ്രലേഖ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: സർവീസസ്
4: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
9: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
10: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
11: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
13: എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
4: വേണം വേണം, ചെല്ലം പോവാം.
5: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
6: ആഗ്രഹം എന്താ?
7: ഡിഗ്രി ആണോ? IAS ഒന്ന് ട്രൈ ചെയ്യണം.
6: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
8: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
9: കൈതപ്രത്തിന്റെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം നൽകി. MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:45 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം കണ്ടതും കേട്ടതും.
1: നാളെയാണ് കല്യാണം. നാളെ നാളെ നാളെ നിങ്ങൾ വരുന്നുണ്ടോ?
2: നീ എന്നാടി ലോട്ടറി വിൽപ്പനക്കാരിയായത്?
1: കല്യാണ പയ്യന് ലോട്ടറി കടയാ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാ. നിങ്ങളൊന്നും പറഞ്ഞില്ല കല്യാണത്തിന് വരുന്നുണ്ടോ?
2: ഞാൻ വരുന്നില്ലടി.
1: ആ,
2: നല്ല സുഖമില്ല, കലശലായ നടുവേദനയും ഉണ്ട്.
1: അല്ലേലും എന്റെ ബന്ധുവില്ല കല്യാണം എന്ന് പറഞ്ഞാ നിങ്ങക്ക് വെറുപ്പാ.
2: ഓ, അതിനിടെ നീ അങ്ങ് കെറിവിച്ചോടി. ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ, യാത്രകളൊക്കെ കുറയ്ക്കണോന്ന്?
1: അങ്ങനെ പറഞ്ഞില്ല, വാചക അടി കുറയ്ക്കാനാ പറഞ്ഞത്.
2: മൂത്ത ചേച്ചിയുടെ ഭർത്താവിന്റെ ബന്ധത്തിലുള്ള കുട്ടിയുടെ വിവാഹമല്ലേ, അതിനെന്തിനാടി ഞാൻ വരുന്നത്? നീ നിന്റെ മോളെയും വിളിച്ചോണ്ട് പോയാ പോരെ.
1: ആ കൊള്ളാം കൊള്ളാം, കല്യാണത്തിന് വിളിച്ചാ പ്രസവത്തിന് പോണവള എന്റെ മോള്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ മനുഷ്യ?
2: ഞാൻ വിളിച്ചാ അവള് വരും. ട്രെയിൻ യാത്ര പണ്ടേ അവൾക്ക് കമ്പമാ.
1: അവളുടെ മോ ഇപ്പൊ 10-ാം ക്ലാസ്സിലാ. അവൾ അടുത്തിരുന്നാലേ അവൻ പഠിക്കൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവം അറിയാലോ, കണ്ണ് തെറ്റിയാ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ.
2: അവന് ഇങ്ങ് വരാൻ പറ. ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി.
1: ബെസ്റ്റ് അപ്പൂപ്പൻ, ഇനി ചെറുമോനെ കൂട്ടി മൊബൈലിൽ കളിക്കാത്തന്റെ കുറവേ ഉള്ളൂ.
2: എന്താടി എനിക്ക് മൊബൈലിൽ കളിച്ചൂടെ?
1: കളിച്ച കാര്യമൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. അയലത്തെ ആമിനാത്തയുടെ കെട്ടിയോൻ അന്ന് കൈവയ്ക്കാത്തത് ഭാഗ്യം.
2: ഓ, അതൊരു കയ്യബദ്ധം പറ്റിയതല്ലേ ഡി, അത് ആർക്കും പറ്റുന്നതാ.
1: ഞാൻ കണ്ടുപിടിച്ചത് നന്നായി, അല്ലെങ്കിലേ നാറ്റ കേസായനെ.
2: ഓ, തുരന്നു തുരന്നു പോയി ഇതൊക്കെ കണ്ടുപിടിക്കാൻ നിനക്ക് എന്തൊരു മിടുക്കാടി. ഈ മിടുക്ക് പോരെ ഒറ്റയ്ക്ക് കല്യാണത്തിന് പോകാൻ.
1: ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടല്ലേ പോകാൻ, കള്ളന്മാര് കറങ്ങി നടക്കുക, അതാ പേടി.
2: അതാണോ നിന്റെ പ്രശ്നം? അതിന് വഴിയുണ്ടടി.
1: എന്ത്?
2: ഒരു ചെറിയ ബാഗ് കൂടി കൊണ്ടുപോവുക, ആഭരണങ്ങൾ അതിൽ ഭദ്രമായി വെക്കുക. ഹാൻഡ് ബാഗ് ആകുമ്പോ ആര് ശ്രദ്ധിക്കില്ലടി. ഹാളിൽ ചെന്നിട്ട് ആഭരണങ്ങൾ എടുത്ത് അണിഞ്ഞാ മതിയല്ലോ.
1: അത് ശരിയാ, ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് പരീക്ഷിച്ചാലോ?
2: ആയിക്കോ, ഗ്യാരണ്ടിയാ, ഈ തങ്കപ്പന്റെ ഗ്യാരണ്ടി.
1: അപ്പോ നാളത്തെ പ്രോഗ്രാം എങ്ങനാ?
2: തങ്കം,

0: ഉടുത്തൊരുങ്ങി സുന്ദരിയായി കല്യാണത്തിന് പോകുന്നു. കൂടെ സ്വർണമടങ്ങിയ ഒരു ഹാൻഡ് ബാഗും. ഓട്ടോയിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞാൻ മൊബൈലിലെ ഗെയിമുമായി സ്വന്തം വീട്ടിൽ. ഓക്കെ,
1: ഗെയിം കളിക്കാൻ പറ്റിയ പ്രായം.
2: ഹലോ, തങ്കപ്പനല്ലേ?
0: അതെ, തങ്കപ്പനാണ്.
2: ഞാൻ റെയിൽവേ പോലീസാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ എങ്ങോട്ടാ പോയത്?
0: സാറേ, ഒരു കല്യാണത്തിന് പോയതാ. ട്രെയിനിലാണ് യാത്ര.
2: വിവാഹത്തിനല്ലേ പോയത്? ആഭരണങ്ങൾ അണിഞ്ഞിരുന്നില്ലല്ലോ.
0: അതൊക്കെ ഒരു ഹാൻഡ് ബാഗിലാ കൊണ്ടുപോയത്.
2: കള്ളന്മാർക്ക് പിടിച്ചു പറിക്കാൻ ബാഗല്ലേ എളുപ്പം.
0: ബാഗിലാകുമ്പോ കള്ളന്മാരറിയില്ല, അതുകൊണ്ടാ സാറേ.
2: എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ ഭാര്യയുടെ ബാഗ് കള്ളന്മാര് കൊണ്ടുപോയി.
0: അയ്യോ, എന്റെ സാറേ ബാഗ് പോയോ? എന്റെ ദൈവമേ, ഭഗവതി.
2: എടോ, ദൈവത്തെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. കള്ളന്മാര് മോഷണ തന്ത്രങ്ങളൊക്കെ മാറ്റി. ഇപ്പൊ കഴുത്തി മാലയില്ലാത്ത വരുന്ന സ്ത്രീകളുടെ ബാഗുകളാണ് കൂടുതലും തട്ടിയെടുക്കുന്നത്. ബസ് സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഇങ്ങനെ എത്ര എത്ര കേസെന്നറിയാമോ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വർണം ബാഗിൽ സുരക്ഷിതമാണെന്ന ചിന്തയാണ് കള്ളന്മാർക്ക് സൗകര്യമായത്.
0: എന്റെ ഭാര്യയെ കണ്ടോ സാറേ? അവരെവിടെ? എനിക്ക് കാണണം.
2: ഇപ്പോഴാണോ നിങ്ങളുടെ ഭാര്യയെ കാണാൻ തോന്നിയത്? കൂടെ പോകായിരുന്നില്ലേ?
0: എനിക്ക് സുഖമില്ലായിരുന്നു സാറേ.
2: ഏതായാലും നിങ്ങളുടെ ഭാര്യ ഇവിടെ ഉണ്ട്. സ്വർണവും ബാഗും കിട്ടിയിട്ടുണ്ട്. കള്ളനെയും പിടിച്ചിട്ടുണ്ട്. വേഗം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിയാ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയെ കാണാം.
0: പോലീസ് സാറന്മാര് ഞങ്ങളെ രക്ഷിച്ചു. നന്ദി സാറേ. നിങ്ങളൊക്കെ നല്ലവരാ, സ്നേഹവും കാരുണ്യവും ഉള്ളവർ. ഞാൻ ഇതാ വരുന്നു. മുണ്ടൊന്ന് മാറ്റണം, മുടിയും ചെയ്യണം, മുഖത്തൽപ്പ പുട്ടിയിടണം, അത്രയേ ഉള്ളൂ.
3: പിന്നണിയിൽ സുഷമാനിൽ, ബിജു കല്ലുവാതുക്കൽ, രജു കോലിയക്കോട്. രചന ജെ ഷംസുദ്ദീൻ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രേം പൂജാരി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഉത്തം സിംഗിന്റെ സംഗീതം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കേരളത്തിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി കൂട്ടത്തോടെ പുറത്തേക്ക് പോകുന്ന സാഹചര്യവും അതുവഴി ഉണ്ടാകുന്ന ബ്രെയിൻ ഡ്രെയിനും തടയാൻ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ ബിജെപി സ്ഥാനാർത്ഥി ദീപാംശു പാണ്ഡെ 100,000-ൽപരം വോട്ടുകൾക്ക് വിജയിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്നും സിബിഎസ്ഇ അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 27-നും 28-നുമാണ് അവധി. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺസ് വിജയലക്ഷ്യം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും, ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് FM ന്യൂസ് ഹെഡ്ലൈൻസ്, 9 മണിക്ക് സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ, മാതംഗി സത്യമൂർത്തി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ. രാവിലെ 6 മണിക്കും 8 മണിക്കും 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണിക്കും FM ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. 6:02 അറിയിപ്പിനെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ബാലാമണിയമ്മയുടെ വിജയമാല്യം എന്ന കവിത ആലാപനം ഐവർക്കല സുരേഷ് കുമാർ. ഉദയഗീതം എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ ജോലസ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 28-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 12:00 മുതൽ 11:00 വരെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വിഷയ വിദഗ്ധൻ ചന്തു മാധവൻ മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ, തുടർന്ന് തിരയ്പൂക്കൾ. 12:40 പ്രകാശധാരയിൽ പെറ്റ് സ്കാൻ, ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ ആയുർവേദവും അസ്ഥിരോഗങ്ങളും ആയുർവേദവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം. ഫോണിൻ പരിപാടിയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയ്പൂക്കൾ, 3:00 വെള്ളിവെളിച്ചം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 ഗ്രാമകേരളം, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. ഇതിൽ ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികൾ, ഡോക്ടർ ശൈലജ കുമാരി MS അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ ഐശ്വര്യ എം നായർ, കൃഷ്ണകുമാർ വർമ്മ എന്നിവർ പാടുന്നു, കീബോർഡ് അജു. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, ജയലക്ഷ്മി ശേഖർ അവതരിപ്പിച്ച വീണ കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ കേൾക്കാം. പരിപാടി അറിയിപ്പ് കഴിഞ്ഞു, ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7°C, കുറഞ്ഞ താപനില 24.8°C, പെയ്ത മഴ 1.5 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 25.2°C, പെയ്ത മഴ 1.6 mm. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ജയചന്ദ്രനും എസ് ജാനകിയും, ചിത്രം അർച്ചന ടീച്ചർ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
4: അല്ല, ഇത് എവിടെ സംഭവം?
3: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
4: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
5: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
7: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
6: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
8: ആഗ്രഹം എന്താ?
9: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
8: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
10: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
11: ഇനി യേശുദാസും സിന്ധുവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ആദ്യം ആകാശക്കോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

രമേശ് നാരായണൻ ഈണം നൽകി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ആലിഫ്. ഗാനരചന അസ്ലം കൊടുങ്ങല്ലൂർ, അഹമ്മദ് ദുഷ്ടി കുവൈറ്റ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധി

0: ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തു നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
1: വിദേശത്ത് നിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിൻ്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റേ സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്ന തുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് IIT മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. CBSE പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ഡത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26 പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നടയടയ്ക്കും.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ ഐ എ എസ് ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3,00,000 രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സന്ധ്യാഗീതം തുടരുന്നു. പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം അവൾ നിരപരാധി. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
1: ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. അവനവന് ആദായം നൽകുന്ന പദ്ധതികളേക്കാൾ അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പലർക്കും ആഗ്രഹമില്ലേ? ഒരാട് ഫാം, അല്ലെങ്കിൽ കന്നുകാലി ഫാം, അതുമല്ലെങ്കിൽ ഒരു കോഴി ഫാം തുടങ്ങാമെന്ന് കരുതുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മെ പൊതിയും. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ വേണം, രജിസ്ട്രേഷൻ വേണോ, ലൈസൻസ് വേണോ എന്നുള്ള ചിന്തയൊക്കെ നമ്മെ അലട്ടാൻ തുടങ്ങും. പേടിക്കണ്ട, സംശയങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. ഇത് ശ്രദ്ധിക്കൂ. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇന്ന്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഷിബു ജോർജ്.
2: നമ്മുടെ പാലുൽപാദനം ചെയ്യുന്ന, പ്രസൻസിക്കുകയും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെന്റ് തരത്തിൽ

0: ത്തിലായിരിക്കും. അപ്പം അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSAയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് 1,200,000 രൂപ വരെ വാർഷിക വിറ്റുവരവ് ടേൺ ഓവറുള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 1,200,000 മുകളിൽ വിറ്റുവരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് FSSAയുടെ ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇപ്പോൾ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇപ്പോൾ 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പോൾ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം FSSAയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണന ഒന്നുമില്ല,
0: ഡയറക്റ്റായിട്ട് നമ്മൾ ആർക്കും
1: കൊടുക്കുന്നില്ല. ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു, ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസിങ് യൂണിറ്റ്, അപ്പൊ 50 കോഴികളെ വരെ പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50 കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ് ചെയ്ത് പ്രോസസ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 പശുവിനെയോ അല്ലെങ്കിൽ കാളയോ ഒക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാല ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 2-ൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ, അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും, അതിന് വെരിഫിക്കേഷനും എല്ലാവരും നടത്തുന്നുണ്ട്, എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം നമ്മുടെ യൂണിറ്റിൽ. ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അത്
0: സർ സൂചിപ്പിച്ച് നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ FSSAയുടെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പം ആ സ്ഥിതിയിലും
1: തീർച്ചയായിട്ടും നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് FSSAയുടെ രജിസ്ട്രേഷൻ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
0: സർ, ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ സാർ, നമസ്കാരം. ഉദയകുമാർ ആലപ്പുഴ വിളിക്കുന്ന പരിപാടി സംബന്ധിച്ച സാറിന് എന്റെ 1,000 നമസ്കാരം.
1: നമസ്കാരം.
2: ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ 60 പൈസ വെച്ചാൽ കിട്ടുമോ? രണ്ടാമത് എങ്ങനെയാണ് അത് നിയമങ്ങൾ?
1: അപ്പൊ ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. 1, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്, ഡയറി ഫാമാണോ ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പൊ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആടിന്റെ ഒരു യൂണിറ്റാണ്. ഒരു തുടക്കക്കാരനായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ആടിന്റെ ഒരു യൂണിറ്റാണ്. അപ്പൊ അതിനകത്ത് 19 പെണ്ണാടും 1 മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 300,000 രൂപ അതിന് മുടക്ക് വരും. അപ്പൊ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാഡക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 300,000 രൂപ മുതൽ മുടക്കും. ഒരു 30 സെന്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തിൽ. അപ്പോൾ ഈ ആടുവളത്തിന് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിന്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 ആടിന്റെ യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 ആടിന്റെ യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്ട് എടുക്കാം
0: ലോൺ എടുക്കാൻ വേണ്ടി.
1: പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത്, അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ ചെറുകിട ആടുവളത്തിലെ യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന്റെ പ്രോജക്ട് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത്
2: നേരത്തെ ആടുകൾക്ക്
1: നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ്, കൂടൊക്കെ ഉണ്ട്.

0: ഉണ്ടെങ്കിൽ, അതായത് ആവർത്തന ചെലവ്, റെക്കറിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിങ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും, ബാങ്കിന്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 200,000 രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പൊ KCCയുടെ സഹായം തേടാം. ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പം നൽകുന്നുണ്ട്. അതിന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ സാർ, നമ്മൾ ഈ FSSI രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക, ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നതെന്ന് വെച്ചാൽ ഈ പാല് പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രദേശം, അവിടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാൽ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്.
1: സാർ, ഇപ്പം നമ്മളിപ്പം നമ്മുടെ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: തീർച്ചയായിട്ടും, അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിന്റെ യൂണിറ്റ്, 5 പശുവിന്റെ യൂണിറ്റ്, 10 പശുവിന്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽകൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപ്പാദന മേഖല, മുട്ട ഉൽപ്പാദനം, മാംസ ഉൽപ്പാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇറച്ചി കോഴി വളർത്തൽ യൂണിറ്റ് 1000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിന്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോ സ്ഥലത്തിന്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി. ഇപ്പൊ ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പൊ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
1: കൊണ്ടുവരാൻ
0: പറ്റും. അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
1: നമ്മുടെ ലോണൊക്കെയാണ്
0: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികൾ ഉണ്ടായിരുന്നു, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ NLM എന്ന് പറയും, NLMന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വൻകിട പദ്ധതികൾ, അതായത് ആടുവളത്തൽ പദ്ധതികൾ, പന്നിവളത്തൽ, അതുപോലെ തന്നെ കോഴിവളത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്രാ ലോൺ പോലെയുള്ള കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്. ആവർത്തന ചെലവുകൾ
1: മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ടുണ്ടല്ലേ?
0: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശുവളത്തിലോ ആടുവളത്തിലൊക്കെ വരുന്ന കർഷകന് ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന KCC ഉപയോഗിക്കുന്നത്. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്, 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പൊ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിൽ അത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
1: അപ്പൊ അത് നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കും.
0: വീണ്ടും എടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത്

0: ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്കിതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്, കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
1: പിന്നെ സാർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ സാധിക്കും?
0: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴുത്ത് നിർമ്മിക്കുന്നു, അപ്പം അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ
1: കർഷകന്
0: വെച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. സ്വകാര്യ വ്യക്തിയുടെ ഒരിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അതിന്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. കൃഷിസ്ഥലം ഒരുക്കുന്നത് തൊഴിലുറപ്പില് തൊഴിലായിട്ട് നമുക്കത്
1: ലേബർ കോസ്റ്റ്
0: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിന്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പോൾ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ല് കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ ഈ രീതിയിൽ കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും. പശുവിൻ്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചാൽ
1: ഇതൊരു കർഷകൻ ഇങ്ങനെ ഈ ഒരു സ്കീമിൽ ലാഭം എടുക്കണമെങ്കിൽ ഇത് പഞ്ചായത്തുകളെ,
0: അതായത് ആ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചാർജ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഏക്കർ സ്ഥലമുണ്ട്, അവിടെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണം ആവശ്യമുണ്ട്, അപ്പോൾ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക, അപ്പോൾ അത് പരിഗണിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇത്ര കൃഷി ചെയ്യുന്നതിന് ഇത്ര തൊഴിൽ ദിനം വരും, അവിടേക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിലെ തൊഴിലുറപ്പിലെ ജോബ് കാർഡുള്ളവരെ അങ്ങോട്ട് തൊഴിലിന് വിടുന്നു. അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നടീൽ വസ്തുക്കളും വളവും മറ്റുമൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. തീറ്റപ്പുല്ല് അവർ കൃഷി ചെയ്തിട്ട് പോകുന്നു.
1: അപ്പോൾ സാർ, ഒരു 10 പശുവുള്ള ഒരു ചെറിയൊരു ഡെയറി യൂണിറ്റ് ആരെങ്കിലും തുടങ്ങാൻ താല്പര്യപ്പെടുന്നു, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചെലവ് എത്ര ആവും?
0: ഇപ്പോൾ 10 പശുവുള്ള ഒരു സംരംഭം തുടങ്ങാനായിട്ട് കുറഞ്ഞത് 10 ലക്ഷം രൂപ വേണ്ടി വരും. 10 ലക്ഷം, 10 മുതൽ 15 ലക്ഷം രൂപ വേണ്ടി വരും. അത് ഭൂമി ഒഴിച്ചാണ് പറയുന്നത്. കാരണം ലാൻഡ് ഒന്നുകിൽ സ്വന്തമായിട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ പാട്ടത്തിലാണ്. ആ ലാൻഡിൽ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 തൊഴുത്ത് നിർമ്മിക്കുക, 2 ഈ പശുക്കളെ വാങ്ങുക. അപ്പോൾ പശുക്കളുടെ ഇന്നത്തെ വില നിലവാരവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് വേണ്ടി വരും. പിന്നെ 10 പശുകളുള്ള ഒരു സംരംഭമായതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമില്ല. 10-ൽ കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടി വന്നിരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ വിപുലീകരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ആ പ്രക്രിയ എല്ലാം
0: ചെയ്ത് തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. KCC ആയിട്ട് ബന്ധപ്പെട്ട്
1: റിവോൾവിംഗ്
0: ഫണ്ട്, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റപ്പുൽ കൃഷി, ഡെയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപ്പാദന ചെലവിന്റെ 70%
1: തീറ്റയാണ്.
0: അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നിൽ ഇവിടെ ഒരേക്കർ സ്ഥലത്ത് നമുക്ക് തീറ്റപ്പുല്ല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷക മൂലകൾ കിട്ടുന്നുണ്ട്.
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല, അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്.
0: നമ്മള് നേരത്തെ ഒരു ശ്രോതാവ്
1: ചോദിച്ചു,
0: അപ്പൊ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിന്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങള് പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കും മതി. കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ പേരന്റ് സ്റ്റോക്ക്, നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരന്റ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട്.

0: ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ്ഗഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത, ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കണം, അവയ്ക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷനും ഡിവാമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒരു 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയ്റ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയ്റ്റ് നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പം നല്ലതിനും ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഒരു 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു,
0: അതെ, ഇതിന്റെ ആട്ടുകുട്ടികളെ നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയ്റ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ള ഒരു സംസ്ഥാനമാണ്. ആട്ടുകുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താനും. കാരണം ഇതിന് എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെ ഒന്നും കഴുകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഒരു 1-1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യം ഉള്ളവർക്ക് അത് പറ്റുള്ളൂ. അത് അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായും. അതായത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ. കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൂടെ തേടണം. അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. പശു വളർത്തലും ആട് വളർത്തലും അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറെ കോൺടാക്റ്റും അഡ്രസ്സും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. ഡയറി ഫാമൊക്കെ പലത് നിർത്തിപ്പോയ ഒരു ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഒരു കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
1: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് കേട്ടത്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ 9387830718. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
0: മാങ്ങാണ്ടി അപ്പം രുചികരവും ഗുണകരവുമായ ഒരു ഭക്ഷണ വിഭവമായിരുന്നു മാങ്ങാണ്ടി അപ്പം. മാമ്പഴക്കാലമാകുമ്പോഴേ മാമ്പഴം തിന്ന് വലിച്ചെറിയുന്ന മാങ്ങാണ്ടിയിൽ എന്തെല്ലാം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അപ്പോൾ നാം ചിന്തിക്കാറില്ല. വെട്ടിക്കീറാൻ ആവശ്യമായ അത്ര മാങ്ങാണ്ടി ആകുമ്പോൾ അവ വെട്ടിക്കീറി പരുവപ്പെടുത്തുന്നു. മിക്കവരും കർക്കിടക മാസത്തോടെയാണ് ഈ നടപടികൾ ആരംഭിക്കുന്നത്. മാങ്ങാണ്ടിയിൽ നിന്നും എടുത്ത പരിപ്പ് വൃത്തിയാക്കിയ ശേഷം നന്നായി ഉണക്കി ചണച്ചാക്കിലോ തുണിയിലോ കെട്ടി വെള്ളത്തിൽ കട്ടുകളയാൻ മുക്കിയിടും. കുറഞ്ഞത് 4 ദിവസമെങ്കിലും വെള്ളത്തിൽ മുക്കിയിടണം. പണ്ട് പാടവരമ്പിലെ മടവീണ ഒഴുക്കുള്ള വെള്ളത്തിൽ കെട്ടിയിടുമായിരുന്നു. കട്ടുപോയ ശേഷം പുഴുങ്ങി വെയിലത്തിട്ടുണക്കി സൂക്ഷിക്കും. അതിൽ നിന്നും ആവശ്യമായവയെടുത്ത് ഇടിച്ചു പൊടിച്ചോ വെള്ളത്തിൽ കുതിർത്തോ നാടൻ തവിടരിയോടൊപ്പം അരച്ചു ചേർത്ത് അപ്പമുണ്ടാക്കുമായിരുന്നു. കൂടാതെ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ശർക്കരപ്പാനിയിൽ ഇളക്കി ചുക്കും ജീരകവും അരിപ്പൊടിയും ചേർത്ത് ശർക്കര വരട്ടിയുണ്ടാക്കി സൂക്ഷിച്ചു വച്ച് ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇടിച്ചു പൊടിച്ച് തവിടുള്ള അരിയോടൊപ്പം ചേർത്ത് മാങ്ങാണ്ടി പുട്ടും ഒരു വിശേഷ വിഭവമായിരുന്നു. അക്കാലത്തെ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഇത്. വയറുകടി, കുടൽപുണ്ണ്, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, ആമാശയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഉൾപ്പെടെ പല അസുഖങ്ങൾക്കും പരിഹാരം കൂടിയായിരുന്നു ഇത്.
2: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം കുരുമുളക്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും

ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയ ദേശുദാസ്, ചിത്രം തൂവൽ കൊട്ടാരം. സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ഇനി സന്തോഷ് കേശവും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321. ഒരു നമ്പർ കൂടി: 9495963 21. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9495964321, 9496596321. അതിഥി പിന്നണി ഗായിക JR ദിവ്യ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഉണ്ണിമേനോനും സ്വർണലതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുൽത്താൻ ഹൈദരലി. കൈതപ്രത്തിന്റെ വരികൾ രാജാമണിയുടെ സംഗീതം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബ്രോഡാഡി. ലക്ഷ്മി ശ്രീകുമാറിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

ഇനി ചിത്രയും നടേശനും പാടിയ ഗാനം കേൾക്കാം, ചിത്രം സല്ലാപം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം ജോൺസന്റേത്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ ബിജെപിക്ക് വിജയം. ദിബാങ് ഷുപാണ്ഡയുടെ ജയം 100,000-ൽ പരം വോട്ടിന്. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അംഗനവാടികളിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വാർത്ത വന്നതിനു പിന്നാലെ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടറോട് മന്ത്രി ബിന്ദു കൃഷ്ണ റിപ്പോർട്ട് തേടി. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും പാലക്കാട് വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സന്തോഷ് കേശവ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഞങ്ങൾ സന്തുഷ്ടരാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. BR പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 മറ്റൊരു നമ്പർ 9496565321 ഒരു നമ്പർ കൂടി 9496596321 ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബസ് കണ്ടക്ടർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഹിറ്റ്ലർ.

ഇനി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

ഇനി ചിത്രയും ഉണ്ണികൃഷ്ണനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുസൃതിക്കാറ്റ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ടോമിൻ ജെ തച്ചങ്കരി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭിയിൽ കേൾക്കാം.

ഹായ് ഫ്രണ്ട്സ്, ലവ്ലി സൺഡേ ഈവനിങ്, പ്ലെസന്റ് ക്ലൈമറ്റ് ഹിയർ ഇൻ തിരുവനന്തപുരം. ദ സൺഷൈൻ ആൻഡ് ദ റെയിൻ ഹാസ് മെയ്ഡ് അസ് കൂൾ ആൻഡ് റിലാക്സ്ഡ്, ഇസ്ന്റ് ഇറ്റ്? യെസ്, ഇറ്റ്സ് എ പെർഫെക്ട് ബാക്ക്ഗ്രൗണ്ട് ടു എൻജോയ് സം ഗുഡ് മ്യൂസിക്. ടു ഗിവ് യു ഓൾ എ ഗുഡ് സ്റ്റാർട്ട് ടുഡേ, ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ കാസ്കേഡ്സ്, എ വെരി പോപ്പുലർ അമേരിക്കൻ വോക്കൽ ഗ്രൂപ്പ് ഓഫ് ദ 60s. Who created history with their ever-enchanting song, Listen to the Rhythm of the Falling Rain. Yes, it's a classic song which takes us all to a memorable time when music was everything. Here comes the Cascades. Enjoy and come back.

0: ആകാശവാണി അനന്തപുരി FM 101.9
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന്
2: ശ്രീമതി മാതംഗി സത്യമൂർത്തി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എരിക്കാവ് എൻ സുനിൽ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. ആദ്യം കാമവർദ്ധിനി രാഗത്തിൽ സാരസാക്ഷ പരിപാലയ ആദിതാളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.

ഇതുവരെ കേട്ടത് ശ്രീമതി മാതംഗി സത്യമൂർത്തി അവതരിപ്പിച്ച സംഗീത കച്ചേരി. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എരിക്കാവ് എൻ സുനിൽ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്. ആകാശവാണി.

നിശാസുരഭിയിൽ ആദ്യം വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആടുജീവിതം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

നിശ സുരഭിയിൽ അവസാനമായി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പോപ്പിൻസ്, ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രതീഷ് വേഗയുടെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: സത്യമറിയാനുള്ള ത്വര മനുഷ്യ സഹജമാണ്. സത്യമറിഞ്ഞവരെ ജ്ഞാനികളെന്നാണ് വിളിച്ചു പോരാറ്. എന്താണ് ജ്ഞാനികൾക്കറിയാവുന്ന സത്യം? തന്നെത്താൻ അറിഞ്ഞവരാണ് ജ്ഞാനികൾ എന്ന് പറഞ്ഞു പോരാറുണ്ട്.

जो ह

मुस्काया बिचारे शर्माए, हमारा भी जीना मचलने लगे जो हाँ।

यादों का मीठा राग, जज्बात की नरम छांव, प्यार की चुवन

अज समझे।